रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ, നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. നമ്മളുടെ സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഡേ എന്ന് മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു ദിവസം തുടങ്ങി നോക്കിക്കേ. ഇപ്പൊ ഇന്ന് ആരെയെങ്കിലും മീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ, വേണമെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് കിടന്ന സമയം മുതൽ, നമ്മുടെ മനസ്സിങ്ങനെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ തുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ രാവിലെ എഴുന്നേറ്റാൽ എല്ലാ ദിവസത്തെ പോലെ ഇരിക്കില്ല, ഇന്നിപ്പോ അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഇത്തിരി സ്പീഡ് കൂടുതലായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടത്തി, പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് നമുക്ക് തോന്നും, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അവരെ മീറ്റ് ചെയ്യാൻ പോകണം തോന്നും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡായിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് അതൊന്നും പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ബാക്കിയുള്ള ദിവസം ഒരു അങ്ങനെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. അപ്പൊ ഇന്നും നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെ ഉണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് ഒരു ദിവസം അവധി കിട്ടണോന്ന് കരുതുക. അപ്പൊ അന്നത്തെ ദിവസം എന്താ നോർമലി ചെയ്യാറ്? ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലരാണെങ്കിൽ ഹോ എനിക്കൊന്ന് ലീവ് കിട്ടിയിട്ട് വേണം നന്നായിട്ടൊന്ന് ഉറങ്ങി തീർക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് കേട്ടോ എന്നാരെങ്കിലും വിളിക്കാൻ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്തിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. ഉറങ്ങണം എന്നുള്ളൊരു മൈൻഡിൽ, അതായത് ഒരു അവധി ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങി തീർക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവരങ്ങനെയല്ല, നല്ല ഇഷ്ടത്തോടു കൂടി കിച്ചണിൽ കയറുന്നു, കുക്ക് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നു, റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ആ ഒരു ദിവസം തീർക്കാനായിട്ട് നോക്കും ഇല്ലേ. അതല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് പറയും, അങ്ങനെ പുറത്തു പോകുന്നു. അപ്പൊ നമ്മളുടെ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം. അതിപ്പോ ഫാമിലി ആണെങ്കിലും നമ്മുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ അതെല്ലാം മാറ്റിവെക്കും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. നമ്മളൊന്നും ഓർക്കില്ല, അപ്പം നമ്മൾ റിഫ്രഷായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പിന്നെ ഒരാഴ്ച നമുക്ക് ജോലിക്ക് പോകണമെന്ന് വിചാരിക്കുക, കോളേജിൽ പോകണമെന്ന് വിചാരിക്കുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടുന്നത് ആഫ്റ്റർ 1 വീക്ക് ആയിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ബാറ്ററി ഡൗൺ ആയി പോവാതിരിക്കാനായിട്ട് നോക്കണം. ഇത് റേഡിയോ സുനുവാണ്, സ്റ്റേ ട്യൂൺഡ്.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice Bima third party liability. Call 800-786 WhatsApp 7405055 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു, നമ്മൾ ഏത് കളർ ഡ്രസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗം തന്നെയാണെന്ന് പറയാം. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിന്നല്ല, ഒരു അയ്യോ ഇത് എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കും. നമുക്ക് അതിനൊരു വില മതിപ്പ് തോന്നില്ല എന്ന് മാത്രമല്ല, അവരെ കാണാനും അതിൽ ഭംഗി ഉണ്ടാവില്ല. നേരെ മറിച്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അവരത് സ്റ്റൈൽ ചെയ്യുന്ന, അവരത് ക്യാരി ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഭയങ്കര എലഗന്റ് ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡ്രസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ നമ്മളിൽ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ എത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്നതൊന്നുമല്ല, എത്ര നീറ്റായിട്ട് നമുക്ക് ഡ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് കേട്ടോ കാര്യം. ചിലർക്കൊരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകും, കൂടിയുള്ള ആളിപ്പോൾ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യുന്നു, നമുക്കത് പറ്റുന്നില്ല, അപ്പം ഞാൻ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അയ്യേ ഞാനെങ്ങനെ ആയിരിക്കും കാണാൻ, അങ്ങനെയുള്ളൊരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ മനുഷ്യരാണല്ലോ തീർച്ചയായിട്ടും മനസ്സിലേക്കൊക്കെ വരാം. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അത് എത്ര ഭംഗിയായിട്ടാണ്, എത്ര നീറ്റായിട്ടാണ്, എത്ര കംഫർട്ടബിൾ ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്, അതനുസരിച്ചിട്ടിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിച്ച ചോദ്യം, ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് പോകുന്നു, ഏത് കളർ ചൂസ് ചെയ്യും? ഇത് റേഡിയോ സിനിമയാണ്. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനോന കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് ചൂസ് ചെയ്യണം. നമ്മൾ വാർഡ്രോബ് തുറക്കണോ എന്നിട്ട് ഇങ്ങനെ നോക്കും ഏതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഓക്കെ ഈ ഡ്രസ്സ് നമ്മൾ എടുക്കണം എന്നിട്ട് വേണം നമ്മൾ പോവാനായിട്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ പേഴ്സണെ കാണാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയും കോൺഷ്യസ് ആവുന്നത്? നമ്മൾ അത്രയും നീറ്റായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് ആ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആവുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ഏതാണോ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് തോന്നുന്നതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ആൾക്കാരും ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആയിരിക്കും. ആ ബ്ലാക്കിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. എന്തുകൊണ്ടാവും? ഈ ലൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഉള്ളിൽ ഒരു കൂൾ ആൻഡ് കാം ഫീല് കൊടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് പ്രസന്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പോകണം എന്ന് പറയുന്നത്. ബ്ലാക്ക് പലരും ചൂസ് ചെയ്യാറുണ്ട്. അതൊരു മോശം കളറൊന്നല്ല, അതും ഒരു പേഴ്സണാലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അപ്പൊ ഇന്ന് ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക, അതല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക, ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എനിവേ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. സ്റ്റേ ട്യൂൻഡ്.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. October 12th തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഓരോ ദിവസത്തെ യാത്രയും എന്ന് പറയുന്നത് നമ്മൾ ഓരോ മോർണിംഗിലും നമ്മളുടെ ഈ ഒരു യാത്ര, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ളൊരു യാത്രയാണ് ഓരോരുത്തരുടെയും ഒരു ജീവിതം എന്ന് പറയുന്നത് അല്ലേ. പരിശ്രമം കൊണ്ട് മാത്രം ഒരാൾക്ക് ചിലപ്പം ആ സ്വപ്നങ്ങളിലേക്ക് മുഴുവനായിട്ട് എത്താൻ പറ്റില്ല. ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും എത്ര തവണ പരാജയപ്പെട്ടാലും ഒരു നാൾ ഇത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും വേണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ശക്തമായൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ശക്തമായൊരു ചിന്ത മനസ്സിൽ രൂപപ്പെടുമ്പോൾ മാത്രമേ ഒരാൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ഒരു വഴി നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറുകയുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, അങ്ങനെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോഴാണ് അതുവഴി നമുക്കൊരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഒക്കെ തന്നെ നല്ല രീതിയിൽ വരികയുള്ളൂ. അപ്പോൾ മാത്രമേ ഉള്ളൂ കടന്നു പോകുന്ന ഓരോ വഴിയിലും വിജയത്തിൻ്റെ ഓരോ ലാഞ്ചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പരിശ്രമം കൊണ്ടും അതോടൊപ്പം തന്നെ ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും എത്ര തവണ നമ്മൾ പരാജയപ്പെട്ടാലും, കുറേ തവണ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും, എത്ര തവണ പരാജയപ്പെട്ടാലും ഒരു നാൾ ഇത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഇന്നത്തെ ഒരു ഊർജമായി മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് എത്താൻ പോകുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരട്ടെ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ വരേണ്ടത്. രാവിലെ തന്നെ എനിക്ക് ചെറുതായിട്ട് ത്രോട്ട് ഒരു ക്രാക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് അടുത്തൊരു പാട്ട് കൂടി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. ജോബ് കുര്യൻ മൃദുലയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-5613.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
6: It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchaseinodoppan needu free cash vouchers
7: in association with third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
8: and Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നു നിൽക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരെ ഒന്ന് മോർണിംഗ് മെസ്സേജുകളിലേക്കൊന്ന് വരാണ്. സി പി ബേബി, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നത് വെരി ഗുഡ് മോർണിംഗ്. മീരാൻ ഖാന്റെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പ്രഭുജി മെസ്സേജ് അയക്കുന്നു, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ചായ കുടിച്ചോ, ഇന്നത്തെ ദിവസം നല്ല ദിവസമാവട്ടെ. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ, ഇതേ മെസ്സേജ് എനിക്ക് ഇന്നലെയും ആരോ വായിച്ചു, നിഷാദ് മിസ്സുവാണെന്ന് തോന്നുന്നുണ്ട്. അടഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള മെസ്സേജാണ് ഫൈസൽ വലപ്പാട് അയക്കുന്നത്. ബാബുരാജ്, സത്താർ, ശിവരാമൻ, അക്ബർ എല്ലാവരും കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനും ആ ഒരു ഫ്രണ്ട്സിനും എല്ലാവർക്കും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു. അമാൻ ഷജീറിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അൻസലെ. രാജേഷ് മോർണിംഗ് മെസ്സേജ് പറയുന്നുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് അയക്കുന്നത്, ഈ മെസ്സേജ് അയക്കുന്നത് ഡെൽനയാണോ, ഡെൽനയുടെ മെസ്സേജ് ആണെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഷാജി പുണലൂർ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, രാവിലെ മുതൽ നിങ്ങളുടെ കൂടെയാണ്, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം ഷാജി പുണലൂർ. അതുപോലെ തന്നെ മസ്താൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നിസാജി, ടേക്ക് കെയർ ഓഫ് യു. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം മസ്താൻ. ആ ഒരു മെസ്സേജ് വായിക്കുമ്പം രാവിലത്തെ ഒരു എനർജി ആയിട്ടുണ്ട്, താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. മുംതാസിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, MES 7th ഗ്രേഡിൽ പഠിക്കുന്ന എൻ്റെ മകൾ നബ മുസൈമലിൻ്റെ ബർത്ത്ഡേ ആണ്. ഓ, നബയുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പം നബയ്ക്കുള്ള നല്ല ആശംസകൾ കൊടുക്കണം എന്നാണ് മുംതാസിൻ്റെ മെസ്സേജിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നബ മുസൈമലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നബയ്ക്ക് നമ്മളുടെ സ്നേഹത്തോടു കൂടി

0: അഭിജാനിക്സൺ ഗുഡ് മോർണിംഗ് പറയുന്നു. നീതി മോഹൻ മെസ്സേജ് അയക്കുന്നു. സുബിൻ, എല്ലാ റേഡിയോസിനോ കൂട്ടുകാർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം വിഷ് ചെയ്യുന്നു. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ഐഷ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. റഷീദ് ഇ കെ ജോയിൻ ചെയ്യുന്നുണ്ട്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഉമേഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം ഗുഡ് മോർണിംഗ് പറയുന്നു. ആ ഒരു ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. ദിലീഷ് ചേലക്കാട് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു ബർത്ത്ഡേ വിഷസ് പറയുമോ? തീർച്ചയായിട്ടും. നെയിം ബിനോദ് ചാക്കൂർ ഫ്രം നേപ്പാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബിനോദ് ചാക്കൂറിന് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. കൂടെ സ്റ്റീവൻ ആൻഡ് സീറ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മനോജ് മോഹൻ്റെ അക്കൗണ്ടിൽ നിന്നും അനിരുദ്ധ് മനോജ് എത്തിയിട്ടുണ്ട്. അനിരുദ്ധിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ആഹാ, ഓക്കെ. നമ്മളുടെ ഡെൽ നെയിം അനീഷ് അല്ലേ? ഓക്കെ, ഹായ്, ഹാപ്പി മോർണിംഗ്. ഓക്കെ, ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെഡ്ലി, ഡെൽന ആൻഡ് അനീഷ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അടിപൊളി സ്മെഡ്ലി, അടിപൊളി പേരാണ് കേട്ടോ. സ്മെഡ്ലി, ഡെൽന, കിടിലം പേര്. ഓക്കെ, അപ്പം അനീഷ് ആൻഡ് സ്മെഡ്ലി, ഡെൽന, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ മോർണിംഗ്. നമ്മൾ വിഷ് ചെയ്യുന്നത് അവരുടെ ഒരു നല്ല ക്യൂട്ട് ഫോട്ടോ കൂടി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം വേണ്ടേ? ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ്. ഈ ഒരു ബ്രേക്കിന് ശേഷം വരുന്ന സമയത്ത് നമുക്ക് ചോദ്യത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GS GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
3: 1020 kilometers കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
4: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
5: You're listening to Radio Suno.
4: 91.7 Radio Suno.
5: You're listening to
6: Morning Sabah.
5: Morning Safari.
6: Morning Safari.
7: Only on Radio Suno.

0: Malabar Golden Diamonds Morning Sawari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്.
6: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് കഥർ നിങ്ങളോടൊപ്പം.
5: അതെ അതെ, ഇന്ന് ചോദ്യം കുറച്ച് ലേറ്റായി പോയി. ഞാനിന്ന് തുടങ്ങിയതും കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് ചോദ്യവും കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഒരു ഒരു ലേക്കിനെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ലേക്ക് ഹിലറിയർ എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. സ്പെല്ലിംഗ് ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. ലേക്ക് ഹിലിയർ, ഓക്കെ, HILLIER, ഓക്കെ. ഈ ലേക്കിൻ്റെ, ഈ ലേക്കിലെ വെള്ളത്തിന് കുറച്ച് കളർ വ്യത്യാസമുണ്ട്, കുറച്ച് ഡിഫറെൻറ്റ് കളറാണ്. എന്താണ് ആ കളർ എന്നുള്ളത് നിങ്ങളൊന്ന് അയച്ചാൽ മാത്രം മതി. ലേക്ക് ഹിലിയർ, ഓക്കെ, HILLIER, ഓക്കെ. ഈ ലേക്കിൻ്റെ വെള്ളത്തിൻ്റെ കളർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് ഇമേജസിലേക്കൊക്കെ പോയി നോക്കുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഒരു ലേക്കും അങ്ങനെ ഒരു കളറും ഒക്കെ കുറച്ച് വെറൈറ്റി സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇമേജസിലേക്കൊക്കെ ഒന്ന് പോയി നോക്കൂ കേട്ടോ. ഭയങ്കര കളർഫുൾ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലേക്ക് എവിടെയാണ് എന്നുള്ളത് കൂടി, നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, ഈ ഒരു ലേക്കിൻ്റെ കളർ എന്താണ്, അതോടൊപ്പം തന്നെ അത് ഏത് രാജ്യത്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ. അപ്പം നമ്മുടെ കുട്ടീസൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇപ്പം കേട്ടു പോകുന്നവർക്ക് ചോദ്യങ്ങളായിട്ട് അയച്ചു തരാവുന്നതാണ് കേട്ടോ. പുതിയൊരു ഒരു പുതിയ എനിക്കൊരു പുതിയ അറിവായിരുന്നു ഇത്. അപ്പോൾ അറിയുന്ന ആളുകളുണ്ടായിരിക്കും. എന്തായാലും ഒരു പുതിയ അറിവിലേക്ക് നമ്മളിങ്ങനെ വരുന്ന സമയം കൂടിയാണിത്. നിഷിലിൻ്റെ ഒരു മെസ്സഞ്ച് എത്തിയിട്ടുണ്ട്. നിഷിൽ കൊള്ളാലോ പേര്. ഗുഡ് മോർണിംഗ് ഫോർ ഓൾ വർക്കേഴ്സ് ഇൻ മിസൈദ് എന്ന് പറഞ്ഞിട്ടാണ് നിഷിൽ വിജയൻ്റെ മെസ്സഞ്ച് എത്തിയിട്ടുള്ളത്. നിഷിലിനും ഒരു നല്ല ഡേ നമ്മളെ വിഷ് ചെയ്യുന്നു. ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരാളെങ്കിലും സന്തോഷിച്ചാൽ അതാണ് ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. റഷീദിക്കയാണ് മെസ്സേജ് അയക്കുന്നത്. ആരാധ്യ കുട്ടിയും അതിഥിയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് നോബൽ ഇന്ത്യൻ കിൻഡർ ഗാർഡൻ മീനു ലക്ഷ്മി ടീച്ചർ KG 1F. പ്ലീസ് സേ ഹായ് ടു ദ ടീച്ചർ. ഓക്കെ, മീനു ലക്ഷ്മി ടീച്ചറിനൊരു ഹായ് കൊടുക്കണം എന്നുകൂടി ആരാധ്യക്കുട്ടിയും അതിഥിയും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു വലിയ സ്നേഹം ടീച്ചറിനും അറിയിക്കുന്നു. റോസ് ഫാമിലിയിൽ നിന്ന് ഓൾവിൽ എവ്ലിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെയും ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു അലൻ ഫാസിലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അലനുള്ള വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അലന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. KG 1D MES അലിൻ ഫാസിൽ പഠിക്കുന്നത്. സുലുവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ സ്നേഹം നിറഞ്ഞ് സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ഷാജിദ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ് ഷാജിദ് പള്ളിക്കരുടെ ഗുഡ് മോർണിംഗ് ആണ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ട് മുജീബ് ഖത്തറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുലൈമാൻ സുപ്രഭാതമുണ്ടിട്ടാ എന്ന് പറയുന്നു. തിരിച്ചും സുപ്രഭാതമുണ്ടിട്ടോ. ജോസഫ് ജോൺ ക്വസ്റ്റ്യൻ ലേറ്റ് ആണ്. ഓ, അവർ സ്കൂളിലേക്ക് എത്തിയല്ലേ. ഓ, ഞാൻ കൊഞ്ചം ലേറ്റായിപ്പോയി. ഇന്ന് മൊത്തത്തിൽ ഞാൻ മോർണിംഗ് മുതലേ കുറച്ച് ലേറ്റായിപ്പോയി. അതാണ് പ്രശ്നമായത്. കുറച്ച് അറിയാതെ കുറച്ചങ്ങ് ഉറങ്ങിപ്പോയി, അതാണ് പറ്റിപ്പോയത്. ഓക്കെ, സാവിയോ, ഇവാന ആൻഡ് ഇസബൽ അവരുടെ മെസ്സേജ് ആയിരുന്നു. അവർ ഇന്ന് സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദ്യവുമൊക്കെ ആയിട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാപ്പി മോർണിംഗ് ഡിയർ നിസാസിസ് എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. തിരിച്ചും ഒരു ഹാപ്പി മോർണിംഗ് വിഷ് ചെയ്യുന്നു. മണി മച്ചിങ്ങൽ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് അനീഷ് റാവുത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ടു ഓൾ ലിസ്ണേഴ്സ് ആൻഡ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് അസറും ഉമ്മക്കുൽസും ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞൊരു ഗുഡ് മോർണിംഗ്. സഫ്വാൻ, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു സഫ്വാന്. ഗുഡ് മോർണിംഗ് നിസ, എന്തൊക്കെയുണ്ട്, സുഖം അല്ലേ? രണ്ട് മാസത്തെ നൈറ്റിന് ശേഷം ഡേ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി. അപ്പം നമുക്ക് ഇന്ന് മുതൽ ഒരുമിച്ച് യാത്ര ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ അല്ല, ഡബിൾ ഓക്കെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. ഹാരിസ് എഡവനക്കാട് ആണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരാം. അപ്പം നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. അപ്പം ഞാൻ നമ്മുടെ അലൻ ഫാസിലിന് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം മോന് ഒരിക്കൽ കൂടി നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് കൂടി വിഷ് ചെയ്യുന്നു.

ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഭ്രമരം സിനിമയിലെ ഈ പാട്ടുകൂടി കേൾക്കാം. സുജാത ചേച്ചി, വേണുഗോപാൽ ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
2: Yes.
0: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.
1: This is Morning Safari.
5: Malabar Golden Diamonds Morning Savari.
0: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
4: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
6: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel
8: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ഒരുപാട് പേരുടെ മെസ്സേജുകളിലേക്ക് വരാനായിട്ടുണ്ട്. ഫിറോസ് പറയുന്നത്, ഈവൻ ദ സ്മോളസ്റ്റ് മൊമെന്റ്സ് ക്യാൻ റിഫ്ലക്ട് ദ ഗ്രേറ്റസ്റ്റ് ബ്യൂട്ടി. ഗുഡ് മോർണിംഗ് എ ഐ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു മൈ ഡിയർ ഫ്രണ്ട് ഹർദിക. മീവൽ എൽ സി ആണ് ഈ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത് ഹർദികയ്ക്ക്. കൂടെ തന്നെ നമ്മുടെ ജുവാനോന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. രഘുനന്ദൻ, ഋതുനന്ദ, അങ്കിത്, അർപ്പിത്, സൂര്യദർശൻ, ഹർഷിക, നന്ദിക, അവന്തിക സാജൻ, ആദം ബിൻ അൻസർ, ബായിഷ മഖ്ദൂം, ഇസാഫ്സൽ, ഐസാഫ്സൽ, ദക്ഷ, നൗറിൻ, നസ്രിൻ, അതുപോലെ ശ്രിയ, ജിയാൻ, ജെറമിയ, ജൊനാദിൻ, അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹേ നിസ, വെരി ഗുഡ് മോർണിംഗ് വിഷസ് ടു മൈ ജോ ആൻഡ് വിഷിംഗ് ഓൾ ദി ലിസ്ണേഴ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൺഡേ എന്ന് പറഞ്ഞിട്ട് ഷഫ്നയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരുഷ്, നിതീഷ് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. നതാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഐഷ, ശ്രേയ, ഇൻഷ ഇവരെല്ലാവരും എം ഇ എസിലാണ്. അവിടെ നിന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അക്ഷര, അക്ഷിജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹർഷിക, നന്ദിക, അവരുടെ മെസ്സേജ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷമി ഇർദ നല്ലൊരു ചായയുടെ ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ബിനോയാണ്. ബിനോയുടെ ഒരു മോർണിംഗ് മെസ്സേജും ഒരു വീഡിയോ ഒക്കെ ആൾ അയച്ചു വന്നിട്ടുണ്ട്. മിന്നൂസ് ജോയിൻ ചെയ്യുന്നുണ്ട്. മിന്നൂസ് പറയുന്നത് റൈറ്റ് ആൻസറാണ് കേട്ടോ, കറക്റ്റാണ് മിന്നൂസ് അയച്ചു വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഓൾസോ ഐ ഗോട്ട് മൈ റിസൾട്ട്സ് ഓഫ് മൈ എക്സാം എന്നുകൂടി പറഞ്ഞിട്ടാണ് മിന്നൂസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ പ്രണവും, പ്രണവല്ലേ അല്ലെ അല്ലേ അല്ലേ അല്ലേ, പ്രണവും പ്രാർത്ഥനയും, അതെ, ഗുഡ് മോർണിംഗ്. അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അവർ ലയോള ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെയും ഫോട്ടോയും വന്നിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ രണ്ടുപേർക്കും ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ഹംസക്കുട്ടിയാണ്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, എന്താ വിശേഷം, സുഖമല്ലേ? ഹംസക്കുട്ടി, അക്ഷയ്, റാഷിദ്, പ്രദീപ് എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നു. കൂടെ തന്നെ നമ്മളുടെ ജോൺ അലക്സാണ്ടറുടെ അക്കൗണ്ടിൽ നിന്നും കെസിയ ജോൺ, ഇവാന ജോൺ, ജെയ്ഡൻ, ഡാൻ ജോൺ എല്ലാവരും എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കും ഒരു നൈസ് ഡേ നമ്മൾ വിഷ് ചെയ്യാണ്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഫ്രണ്ട്സ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആളെപ്പോഴും മെസ്സേജ് അയക്കുമ്പം അജിത്താണ് മെസ്സേജ് അയക്കുന്നത്, അജിത് യശോധരൻ. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുക. എല്ലാ അൽഖോർ നിവാസികൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കൂടെ തന്നെ നമ്മുടെ ഫയാസ്, ഫാരിസ്, റഫ, റീച്ചൽ അവരെല്ലാവരും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, കറക്റ്റാണ് കേട്ടോ. സ്റ്റീവൻ ആൻഡ് സെയ്റയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഡെൽന കുട്ടിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, കറക്റ്റാണല്ലോ വായിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെയ്സ കുട്ടി, ഹെയ്സ നസൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രിൻസ് ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏബിൾ പ്രിൻസ് ആണല്ലേ, ഏബിൾ ഒരു ഒരു ഫോട്ടോ അയച്ചു തന്നെ. കുറച്ച് ഗൗരവത്തിലാണല്ലോ ഇന്ന്, കുറച്ച് കടുപ്പത്തിലാണല്ലോ, എന്ത് പറ്റി? ഓക്കെ, ഏബിളിനും ഫാമിലിക്കും നമ്മളുടെ ഒരു മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്. ഖത്തറിലെ എല്ലാ എടവനക്കാട് നിവാസികൾക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡെനിഷ് എടവനക്കാടാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഡെനിഷിന്റെ വകയായിട്ടാണ് എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് കേട്ടോ. ലിജോ വൈദ്യൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ്സ, ഒരു ബ്ലസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഡേ ഗുഡ് മോർണിംഗും ലിജോയ്ക്കും നമ്മൾ വിഷ് ചെയ്യുന്നു. ഹെവ്നിക്കിന്റെ മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫിറോസ് ഖാൻ പറയുന്നത് തൊണ്ടത്തൊഴിലാളി യൂണിയനായ നമ്മുടെ മെയിൻ ആയുധം തൊണ്ടയാണ് സൂക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് മെയിൻ ആയുധം. ഓക്കെ, മജീദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ഹാജിദ ഫിസ നഹാർ ഡി പി എസിലാണ് അവർ, ഷിഖ നഹാർ, എം ഇ എസ് ആൻഡ് ഹലീമ നഹാർ എന്നുകൂടി പറഞ്ഞിട്ട് മജീദിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് മാനവും മാധവും ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അനീഷിന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ടു ഓൾ ലിസ്ണേഴ്സ് ആൻഡ് റേഡിയോ സുനോ. അശ്വർ ഉമ്മകുൽസു ഞാനത് മെൻഷൻ ചെയ്തിരുന്നല്ലോ, കുഴപ്പമില്ല. നീ സൈന്ന് എല്ലാവരും ലേറ്റ് ആണല്ലേ. ഓക്കെ, അപ്പൊ എന്റെ കുഴപ്പം മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ലേറ്റ് ഫീൽ വന്നുപോയല്ലേ, എന്താ ചെയ്യാന്ന് പറയാ. ഗുഡ് മോർണിംഗ് വൈഗാലക്ഷ്മി, നൊവൂറ്റസ് ആൻഡ് മെർസലിൻ ഫ്രം ഭവൻ സ്കൂൾ, എല്ലാം കിടിലും പേരുകളാണ് കേട്ടോ. ബിനു റാഫേലിന്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിഷാദ് പറമ്പിലാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ ബൈ ഹാദി, ഇനിയ, ഐദിൻ, ആഡം, അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. കമറുദ്ദീൻ എച്ച് എം സി രണ്ട് ചായയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഫ്രം ന്യൂവക്കുട്ടിയുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ടുഡേ ഷുവ ആൻഡ് റുവ, ഓക്കെ, അവർ വന്നിട്ടില്ല ഇന്നല്ലേ. ഓക്കെ, അന്ന് മോൾക്ക് എക്സാം ഉണ്ട്, നുവക്കുട്ടിക്ക് എക്സാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ് നുവക്കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മോൾക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു കേട്ടോ. എക്സാമൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യൂ. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ അംബരീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ചോദ്യം ആവർത്തിക്കാമോ, നൂറ എംറിൻ നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് ആ മെസ്സേജ് അല്ലേ. ഓക്കെ, ചോദ്യം വളരെ സിമ്പിളാണ്. ഒരു ലേക്കിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ലേക്ക് ഹിലിയർ എന്നാണ് ആ ലേക്കിന്റെ പേര് കേട്ടോ. സ്പെല്ലിംഗ് വന്നിട്ട് എച്ച് ഐ എൽ എൽ ഐ ഇ ആർ, ലേക്ക് ഹിലിയർ. ആ ലേക്കിന്റെ കളർ എന്താണ്, വെള്ളത്തിന്റെ കളർ എന്താണ്, ആ ലേക്കിലെ വെള്ളത്തിന്റെ കളർ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഓക്കെ, ലേക്ക് ഹിലിയർ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രിൻസ് ജോർജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇയാൻ, ഇവ, ഈസ ജോയിൻ ചെയ്യുന്നു. കൂടെ തന്നെ നമ്മുടെ ആൻ മരിയക്കുട്ടിയും സേർക്കുട്ടിയും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ആ ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു. സജീഷ് മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹായ് നിസ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നൌഷാദ് എത്തിയിട്ടുണ്ട്. നിഫാഷ ജോയിൻ ചെയ്യുന്നു. നിഫാഷ ശാന്തനികേതൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിയേറ്റീവ് ഫെസ്റ്റ് ഇന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ എം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പോയം റെസിറ്റേഷൻ എലക്യൂഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നിഫാഷ കുട്ടിക്ക് നമ്മളുടെ ഒരു ഓൾ ദി ബെസ്റ്റ് അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. ലെജൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ലെജനും ലക്ഷ്യവുമാണ് ജോയിൻ ചെയ്യുന്നത്. കൂടെ തന്നെ ഹാദി, ഹിദ, ഗൗരി ഫ്രം ഭവൻസ്, അവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എൽസിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. നിജിലിന്റെ മെസ്സേജ്, ക്യാൻ യു, ഓക്കെ, വിഷസ് ആണല്ലേ, ബർത്ത്ഡേ വിഷസ്. എസ്തയുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ എസ്തയ്ക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ, വളരെ സ്പെഷ്യലായിട്ട് ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ.

ബാറ്റ്മാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വേദ രതീഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻസർ ആണ് വേദക്കുട്ടി അയക്കുന്നത്. സുനിലിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അഷ്റഫ് അഗൂർ, അദ്ദേഹത്തിനൊരു വോയിസ് നോട്ട് ഉണ്ട്, ഞാൻ കേൾക്കാം കേട്ടോ. സംസാരിച്ചതിന് ശേഷം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ഞാൻ കേൾക്കുന്നതായിരിക്കും. കൂടെ തന്നെ ബൾസാൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഏതാണ് ആ ലേക്കിൻ്റെ കളർ, വാട്ടറിൻ്റെ കളർ എന്നുള്ളത് അയക്കുന്നുണ്ട്. സലീം പറയുന്നത്, ഹായ് നിസ ഗുഡ് മോർണിംഗ്, സുഖാണോ? റേഡിയോസിനോട് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം വിഷയം എന്ന് പറഞ്ഞിട്ട് സലീം മുക്കുതല ജോയിൻ ചെയ്യുന്നു. അബിൻ തോമസിനും ഫാമിലിക്കും നമ്മളുടെ ഒരു ഗുഡ് മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊണ്ട്. നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഷാഹുലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലേക്ക് ഹിലിയറിലെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ് എന്നുള്ളതാണ്. പിങ്ക് കളറിൽ ഒരു ബബിൾ ഗം പിങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഒരു കളറാണ് ആ ഒരു വെള്ളത്തിനുള്ളത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക്, ഒരു കൗതുകമുള്ള ചോദ്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ പേര് ലേക്ക് ഹിലിയർ എന്ന് പറയുന്ന ആ ഒരു ലേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അതൊക്കെ കണ്ടുപിടിച്ചു, ഉത്തരങ്ങളൊക്കെ നമുക്ക് അയച്ചു, ഒരുപാട് സന്തോഷം. ഇവ എലീസ് ജോൺ ലയോള സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കാത്തിരിക്കുന്നു നല്ല നാളുകൾക്കായി, ഇന്നും പുഞ്ചിരിയോടെ തുടങ്ങാം സുപ്രഭാതം. അസൈനാർ കുറ്റിക്കോട്, അദ്ദേഹമാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ്. രാംദേവും സ്വാസ്തികയും ഫാമിലി ഫോട്ടോ ഇന്ന് എത്തിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഓക്കെ, ആ ഒരു ഫാമിലിക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു. നൗഫൽ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. കെ എം നൗഫലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഇസ്ഹാൻ, അയേഷ, ഓക്കെ, നല്ല ചിരിച്ചോണ്ടുള്ള ഫോട്ടോ ആണല്ലോ രണ്ടുപേരുടെയും. നിസാർ പാറമ്മലിൻ്റെ അക്കൗണ്ടിൽ നിന്നും, കുട്ടീസിൻ്റെ പേരില്ല, എനിവേ രണ്ടുപേർക്ക് നമ്മളുടെ സ്പെഷ്യൽ സ്നേഹം പറയുന്നു. ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ഒക്കെ വിഷ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാം. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മിഷൻ മജ്നു എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ദാ വന്നുകൊണ്ടേയിരിക്കുന്നത്. ജെന്നിസ നിങ്ങൾക്കൊപ്പം.

0: 5 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
6: യു ആർ ലിസണിംഗ് ടു
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
7: Leon, Radio Suno.

0: is Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppam nedu free cash vouchers.
2: In association with
1: third party insurance nu mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
4: you're home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഒക്ടോബർ 12 തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകളുണ്ട്. ഇന്നാണ്, പക്ഷെ ഒരുപാട് നാളുകൾ ഇനിയുമുണ്ട്. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഷാജഹാൻജിയുടെ മെസ്സേജുണ്ട്. സുരേഷ് പറയുന്നത്, ഗുഡ് മോർണിംഗ് ടു ഓൾ നോബൽ സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സിന് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് സുരേഷ് അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. അബ്ദുൽ ജബ്ബാർ കുട്ടികളുമായിട്ട് പോകുന്ന സമയത്ത് മെസ്സേജ് ചെയ്തതാണ്. കൻസ ഹെസ്ലിൻ അവർ ഐഡിയയിലാണ് പഠിക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ടല്ലോ. ഇതാരാണ് അയച്ചിരിക്കുന്നത്? റംസി ആണല്ലേ. ഓക്കെ ഓക്കെ, റംസിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഏവർക്കും സുപ്രഭാതം. ഷിനാദ് ആസിഫ് അശ്വതിയാണ് ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. അവർക്കും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ ഇന്ന് ഒക്ടോബർ 12 ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാനൊന്ന് നോക്കി പോകുന്ന സമയത്ത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു, അല്ലെങ്കിൽ പലതവണ സംസാരിച്ച ഒരു ഒരു ദിവസമാണ് കേട്ടോ. പലതവണ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. സേവിങ്സ് ഡേ ആണ്. നമ്മൾ എല്ലാ കാലത്തും ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പല വേർഷൻസ് സംസാരിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഓ എൻ്റെ ഓട്ടക്കൈയാണ്, കയ്യിലൊന്നും നിൽക്കില്ല, എങ്ങനെയാണെങ്കിലും കയ്യിൽ നിന്ന് പോകും എന്നൊക്കെ നമ്മൾ നോർമലി പറഞ്ഞു പോകാറുണ്ട്. ഈ ഓട്ടക്കൈ ആണെങ്കിൽ പോലും നമ്മൾ നമ്മളുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ, സേവിങ്സിൻ്റെ കാര്യത്തിലൊക്കെ പണം കയ്യിൽ നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ടല്ലേ. അപ്പോൾ ഇന്ന് അത്തരം ചിന്തകളിലേക്ക് പോയാലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇന്ന് സേവിങ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരിക്കും സേവിങ്സ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമായിരിക്കും. ചില ആളുകളൊക്കെ അത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നവരുണ്ടായിരിക്കും. ചില ആളുകൾ ഈ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം, കുറച്ച് ഈ ഒരു മന്ത്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ പലർക്കും പല രീതിയിലുള്ള രീതിയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഏതായാലും സേവിങ്സ് റിലേറ്റഡ്

ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്സോ ടിപ്സോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല നല്ല മാർഗങ്ങൾ പറഞ്ഞുതരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ നിങ്ങളുടെ മറുപടികൾ തരാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെയും നിങ്ങളുടെ മറുപടികൾ നൽകാവുന്നതാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞപോലെ പണം സേവ് ചെയ്യുന്ന കാര്യത്തിലുള്ള ചിന്ന ചിന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ചില ചലഞ്ചുകളും അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചിന്ന ചിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. റിയാസ് പീറ്റിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ടുഡേ എയ്ഡൻ സ്റ്റാർ ഓഫ് ദ മന്ത് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ വിഷസ് ഫ്രം ഹയ, ദിയ, അലൻ ആൻഡ് ജന എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് പി ടി ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത്, ഇന്ന് ചില സ്ഥലങ്ങളിൽ സേവിങ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്നു. അപ്പം സേവിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്ന ചിന്ന ടിപ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഈ പറഞ്ഞ പോലെ ഓട്ടക്കൈയാണ്, കയ്യിൽ കാശ് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരു ഒരു നല്ല മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അക്കാര്യങ്ങൾ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9417, 444-9417 ലേക്ക് വിളിക്കാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100 ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
5: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
4: അപ്പൊ കാർ,
5: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
6: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
7: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
8: Namaskaram. Njan GS Prith. Radio Suno 91.7. Ketta ketta kutu.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഫ്ലെക്സ് ട്രേഡിംഗ് അവരുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ കൃഷ്ണയുടെ ബർത്ത്ഡേ ആണ്, കൃഷ്ണഭായിയുടെ ബർത്ത്ഡേ ആണ്. ഒരു വിഷസ് കൊടുക്കാനായിട്ട് പറയുന്നു, നമ്മളുടെ സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സജീർ സഞ്ജുവിൻ്റെ മെസ്സേജും ഇങ്ങനെ എത്തി നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ സൈമൺ, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഓൾ സുനോ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പ്രവാസികളായ നമ്മൾക്ക് ചെറിയ സേവിങ്സ് ഉറപ്പായിട്ടും ഉണ്ടാവണം. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങണം. മിനിമം ഒരു ചെറിയ SIP മന്ത്ലി അടവുകളിൽ തുടങ്ങുക. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പായിട്ടും വേണം. കാശ് അങ്ങോട്ട് അടയ്ക്കുന്നതാണെങ്കിലും ലോങ് ടേമിൽ അതൊരു വലിയൊരു സേവിങ് തന്നെയാണ്. കഴിയുന്നവർ ഒരു ടേം ഇൻഷുറൻസ് കൂടി എടുക്കുക. നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത് നല്ലൊരു സേവിങ് ആണ് എന്നുകൂടി പറഞ്ഞിട്ടാണ് സൈമൺ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് അദ്ദേഹം ഇവിടേക്ക് അയച്ചു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും സേവിങ്സ് ഡേ ആണ്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ കണക്കാക്കുന്ന ഒരു ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട് നമ്മൾ പ്രവാസികളെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അഭയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിഗ് ബി, ഗുഡ് മോർണിംഗ് ടു ഓൾ, സ്പെഷ്യലി നിസാന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, സനൽജിയുടെ മെസ്സേജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ പണം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പല തവണ സംസാരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇതിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു റീലാണ് കേട്ടോ. അപ്പോൾ ആ റീല് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പണത്തിൻ്റെ പലതരം പേരുകൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറേ കാലം മുമ്പ് ഇതിൻ്റെ പോസ്റ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അത് ഫീസായിട്ട് മാറുന്നു, ബിസിനസ്സിലേക്കാണെങ്കിൽ അത് നിക്ഷേപം എന്നുള്ള വാക്ക് വരുന്നു, ജോലിക്ക് അത് സാലറി എന്നുള്ള പേരിലേക്കാണ് വരുന്നത്, കടയിലാണെങ്കിൽ വില എത്ര എന്നാണ് നമ്മൾ ചോദിക്കുക, വിലയായിട്ട് അത് മാറുന്നു, ഹോട്ടലിലാണെങ്കിൽ അത് ബില്ലായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും നിയമലംഘനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഫൈൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇങ്ങനെ പണം എന്ന് പറയുന്നത് പല കോൺടെസ്റ്റുകളിൽ അതിൻ്റെ വാക്കുകളും വാചകങ്ങളും ഒക്കെ മാറി മറിയുകയും ഒക്കെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പണത്തിൻ്റെ പല പേരുകൾ, നമ്മൾ പണം എന്ന് മാത്രമായിരിക്കത്തില്ല പറയുക, ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ പല പേരുകളൊക്കെ വിളിക്കും. അപ്പം ചക്രം, ചെമ്പ്, അങ്ങനെ കുറച്ച് അങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ വല്ലപ്പോഴും പണത്തിന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പണത്തിൻ്റെ മറ്റ് പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. പണത്തിൻ്റെ ഈ ചെമ്പ്, ചക്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ചില പേരുകൾ നമ്മൾ ഓരോ പ്രദേശത്തും പല പല പേരുകൾ പറഞ്ഞു പോകാറുണ്ട്. പണത്തിന് ഉപയോഗിക്കുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. ഇതാ ഇപ്പം എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്. ഓക്കെ, മെസ്സേജ് അയച്ച ആളുടെ പേര് കാണുന്നില്ല. ആൾ കായ്, ആ കായ് എന്ന് കൂടുതലും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. പണം എന്നോ പൈസ എന്നോ ഒന്നും പറയാതെ നമ്മൾ കായ് എന്ന് പറയാറുണ്ട്. അത് ശരിയാണല്ലോ, സുഹൈലാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഈ കായ് എന്ന് അയച്ച ആളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലെഞ്ചു. ആ തുട്ടെന്നല്ലേ പറയുക, തുട്ടല്ലല്ലോ, ദുട്ട് അല്ലേ. ഓക്കെ, കാശ്, ആ പാട്ട് എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന്. ദുട്ട് ശരിയാണ്. സുഹൈൽ പറയുന്നത് കായ്, അതെ അതെ, ചുള എണ്ണി കൊടുക്കണം, ശരിയാണ് കേട്ടോ. സുഹൈലാണ് പറഞ്ഞത്, സുഹൈൽ ഇസ്മയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ശരിയാണ്. അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ, ചുള എണ്ണി കൊടുക്കണം എന്ന് പറയുന്നത്. 5 പൈസ ഇല്ലാത്ത സമയത്ത്, ആ ശരിയാണ്, കൃഷ്ണചന്ദ്രൻ ആണ് മെസ്സേജ് പറഞ്ഞിട്ട്. രാജീവ് പറയുന്നത് ദുട്ട്, അത് തന്നെ ദുട്ട് നമ്മൾ സ്ഥിരം പറയുന്നത്. എനിക്കൊന്ന് കൂടുതൽ പേരും ദുട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. എ കെ അദ്ദേഹം അതാ പറയുന്നത്, ജോയ് ദുട്ട് എന്ന് പറയുന്നുണ്ട്. റിയാസ് പറയുന്നത് കൂലി, അത് ജോലിക്ക് കൂലി എന്നും പറയാറുണ്ട്. അതായത് അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാകുമ്പോഴത്തേക്ക് കൂലി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ പണത്തിൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ നമുക്ക് ദുട്ട്, കായ്, ചൊള അങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതല്ലാതെ മറ്റേതെങ്കിലും വാക്കുകൾ മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000017 എന്ന നമ്പറിലേക്ക്. ഇതിൽ കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന മറ്റൊരു വാക്കുണ്ട്, ആ വാക്ക് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്, അതെന്താന്നുള്ളത് ഞാൻ പറയാട്ടോ. ആ ചിക്കിലി, ആ നല്ല ചിക്കിലി വേണം എന്ന് പറയും, ശരി കേട്ടോ. ഷാന അത് പറഞ്ഞിട്ടുള്ളത്, നല്ല ചിക്കിലി വേണം, അത് ശരിയാണ് കേട്ടോ. അത് ഞാൻ ഓർക്കാത്തൊരു ഒരു വാക്കാണ് ഷാന ഓർമ്മപ്പെടുത്തിയത്. പിന്നെ അത് ആ ചിക്കിലി, ഇതാ രാജീവ് അത് തന്നെ പറയുന്നുണ്ട്. ആ ആൻറ്റോ പറഞ്ഞ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നല്ല ജോർജുട്ടി വേണമെന്ന് പറയുന്നത്, അതെങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു സ്റ്റോറി ഞാൻ വായിച്ചു കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം എന്താണ് ആ സ്റ്റോറി എന്നുള്ളത്. പിന്നെ രാഹുൽ പറയുന്നത്
ഓക്കെ ഓക്കെ, എനിക്കിത് കത്തില്ല രാഹുലെ, എന്താന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ തോന്നുന്നു. ദമ്പിടി അല്ലേ അങ്ങനെ പറയും അല്ലേ. ഓക്കെ, രാജേഷ് ആളൂർ ആണെന്ന് പറയുന്നത്. ദമ്പിടി എന്ന് പറയുന്ന ഒരു വേർഡുണ്ട് കേട്ടോ, അങ്ങനെ ഒരു വാക്ക് പറയും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ദമ്പിടി. ഓക്കെ ഓക്കെ, ഫുലൂസ് സുനീഷ് കുമാറാണ് മെസ്സേജ്. ജോർജ് കുട്ടി ഇല്ല എന്ന് തൃശ്ശൂർ പറയാറുണ്ട്. അത് തന്നെ, ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന വേർഡുണ്ടല്ലോ, അതിനെ വളരെ രസമായിട്ടുള്ളൊരു സംഗതി ഞാൻ വായിച്ചു. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനത് പറയാം എന്താന്നുള്ളത്. ഓക്കെ, അടുത്ത ആളും പറയും, കൃഷ്ണേന്ദ്രൻ പറയുന്നത് ജോർജ് കുട്ടി, അതായത് ജോർജ് കുട്ടി. ഹരി അത് തന്നെ പറയുന്നു. ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയാണ് മെസ്സേജ് അയച്ചല്ലേ. ഓക്കെ ലക്ഷ്മി. ഓക്കെ നെക്സ്റ്റ്, നല്ല പുത്തൻ എണ്ണി കൊടുക്കണം. ആ അങ്ങനെയും പറയും, ശരിയാണ്. ഇന്ന് സുഹേൽ കുറേ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇന്ന്. ഓക്കെ, അതെ, നല്ല പുത്തം വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. രൂപ നമ്മൾ നോർമലി പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് ജോർജ് കുട്ടി എന്നുള്ള ഈ ഒരു പണത്തിന് പറയുന്ന പേരിനുള്ളൊരു ചെറിയ സ്റ്റോറിയുണ്ട്. ഉറുപ്പിയ നിസാമാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ പണം റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. പണം റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ഥലപ്പേരുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾക്കൊന്ന് പറയാമേ. നെക്സ്റ്റ് വന്നിട്ട് ഹാച്ചിക്കിലേക്ക് നമ്മൾ മെൻഷൻ ചെയ്തു സുനീഷ് കുമാറെ, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പോയ പേരുകളാണ്. ഏതെങ്കിലും വെറൈറ്റി പേരുകൾ വരികയാണെങ്കിൽ നല്ല പുത്തം വേണം. ശരിയാണ്, അഭയ് അഭയാണ് പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ നോർമലി പറഞ്ഞു പോകുന്ന വാക്കുകളാണ്. പണത്തിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ ഇന്ന് സേവിങ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പം പണം വരുന്ന, അതുപോലെ പണം എന്ന് പറയുന്ന വേർഡ് വരുന്ന സ്ഥലപ്പേരുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. 5000 00 917 എന്ന നമ്പറിലേക്ക്. ഡാർലിംഗ് ഡാർലിംഗ് എന്ന മൂവിയിലെ പാട്ട്.

0: ബി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase free cash vouchers.
2: In association with
1: third party insurance, ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. രാഹുൽ നേരത്തെ മെസ്സേജ് അയച്ചത് അണ പൈസ കയ്യിലില്ല അണ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേമാണ് രാഹുൽ ഓർമ്മപ്പെടുത്തി അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. രാഹുൽ എനിക്കത് വോയിസ് നോട്ട് അയച്ചപ്പം എനിക്കത് കത്തി മനസ്സിലായി. ഓക്കെ, ഷഫീർ കല്ലടയുടെ മെസ്സേജ് ഉണ്ട്. ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ, പുതുപ്പണം എന്നാണ്. ഇത് സ്ഥലത്തിൻ്റെ പേരാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ, അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. വടകര പുതുപ്പണം എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. സ്ഥലത്തിൻ്റെ പേരാണോ അതോ മറ്റെന്തെങ്കിലും ടേമാണോ, എനിക്കൊന്ന് സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് അല്ലേ. കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് പുതുപ്പണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പണം കൂട്ടിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് പുതുപ്പണം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് വടകര ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അത് നമുക്ക് ഷഫീറാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദിനേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. രാജീവ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. റിയാസ് പി ടി ചക്രം, അത് ഓൾറെഡി നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ചക്രം നമ്മൾ പറയും. ഷാന പറഞ്ഞത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരത് ശശിധരൻ്റെ മെസ്സേജ് ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇവിടെയൊക്കെ റിയാൽ എന്ന് പറയും. അതെ, നമ്മുടെ ഇവിടെ റിയാൽ എന്നാണ് പറയുക. ഞാൻ പറഞ്ഞ നാട്ടിൽ നമ്മൾ പണത്തിന് പല പേരുകൾ പറയാറുണ്ടല്ലോ. ഇപ്പം ചക്രം, ദുട്ട്, അങ്ങനെ അങ്ങനെ പല പേരുകൾ പറയുമല്ലോ. അത്തരത്തിലുള്ള പേരുകളാണ് ചോദിച്ചു കേട്ടോ. സജ്ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാശ് ഓൾറെഡി നമ്മൾ നോർമലി യൂസ് ചെയ്യാറുണ്ട്. റിജേഷ് ഗുഡ് മോർണിംഗ്. പിന്നെ ഷിജു മാലൂർ, ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. രാജേഷ് കൃഷ്ണൻ പറയുന്നൊരു മെസ്സേജ് ഇങ്ങനെയാണ്. തൃശ്ശൂർ മാർക്കറ്റിലെ കച്ചവടക്കാർ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കോഡ് ഭാഷയുണ്ട് പണത്തിന്. അതായത് നമ്മൾ എന്തെങ്കിലും വിൽക്കാൻ ചെന്നാൽ അവർ പരസ്പരം പറയുന്ന അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്. 15 പതിനാങ്ക് എന്ന് പറയും, 100 അലക്ക് എന്നും പറയും എന്നെനിക്കറിയാം. ബാക്കി എത്രയാണെന്ന് അറിയില്ല കേട്ടോ എന്നാണ് രാജേഷ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും നമ്മളെ കേട്ടു പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വിളിച്ചും അല്ലെങ്കിൽ മെസ്സേജിലൂടെയും ആ ഒരു കാര്യങ്ങളൊന്ന് പറയാം കേട്ടോ. എന്തായാലും രാജേഷ് കൃഷ്ണൻ വളരെ നല്ലൊരു രസമുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിശേഷമാണ് നമ്മൾക്ക് പറഞ്ഞു തന്നത്. തൃശ്ശൂർ മാർക്കറ്റിലെ കച്ചവടക്കാർ മാത്രം യൂസ് ചെയ്യുന്ന പണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോഡ് ഭാഷയാണ് ആൾ പറഞ്ഞു തന്നത്. അടിപൊളി, താങ്ക് യു രാജേഷ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് പറഞ്ഞു തന്നതിന്, ആ ഒരു പുതിയ രസമുള്ളൊരു അറിവ് നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് അമീൻ അഫ്സലാണ്. മോർണിംഗ് ഓൾ റേഡിയോ സുനോ ആൻഡ് സ്വന്തം നിസ, താങ്ക് യു സോ മച്ച് അമീൻ. ഷാജഹാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അനീഷ് ഉണ്ണി പറയുന്നത് സ്ഥലങ്ങളാണ് കേട്ടോ. പൈസക്കരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് കണ്ണൂരാണോ സ്ഥലം? ഞാൻ എപ്പോഴും അത് പി ഒ ബോക്സിൽ നമ്മളൊരിക്കലത് ആ സ്ഥലത്തെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൈസക്കരി എന്ന് പറയുന്ന സ്ഥലം പയ്യാവൂർ പഞ്ചായത്ത് അല്ലേ. ഓക്കെ, ആ ഒരു ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് പൈസക്കരി. അതെ, കണ്ണൂർ ഭാഗത്ത് തന്നെയാണ്. മണിയൂർ, മണിക്കര, ഇതൊക്കെ നമ്മൾ മണി റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. മണി ചില്ല, മണി ചില്ലറ നമ്മൾ പറയാറുണ്ട് അല്ലേ. ചിക്കിലി, ചൊള, നാണയം, ഉറുപ്പ്യ, കൈമണി, അങ്ങനെ അങ്ങനെ പല പേരുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് പേര് അങ്ങനത്തെ പേരുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഷബീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. സുഹൈൽ പറയുന്നത് ഓക്കെ, 5 miles, 8 miles, 18 miles പാലക്കാടുള്ള സ്ഥലം. എനിക്കത് പല ഭാഗങ്ങളിലും ആ ഒരു സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇൻ മലപ്പുറം കായി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മുർഷിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടുതൽ പേരും അത് തന്നെയാണ് പറഞ്ഞത്. ഗൂഗിൾ ഗുഡ് മോർണിംഗ്. ഷാഫിയുടെ മെസ്സേജ് ഉണ്ട്. 10 പുത്തൻ ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ് കേട്ടോ. ജെ ജി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് അത് പറഞ്ഞത്. 10 പുത്തൻ ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓട്ടമുക്കാൽ, ഓട്ടക്കാൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓട്ടക്കാലണ എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ശിവയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശരിയാണ്, അതും യൂസ് ചെയ്യാറുള്ളൊരു വേർഡാണ്. മലബാർ ഏരിയയിൽ കായ് എന്ന് തന്നെ പറയും. അതെ, ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. കായ് എന്നുള്ള വേർഡ് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ലഞ്ച് പറയുന്നത്, ലഞ്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്യാഷ് സേവ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിലേക്ക് വരാം കേട്ടോ ലഞ്ചു, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൾ എഴുതി അയച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അനു അസീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആളും അത് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് പറയുന്നുണ്ട്. വിൻ മണിമല എന്ന് പറയുന്ന സ്ഥലത്തെ പറയുന്നു, കാശ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജോർജ് കുട്ടി, കയ്യിൽ ജോർജ് കുട്ടി തീർന്നു എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോകാറുണ്ട്. എനിക്കൊന്ന് മധ്യ കേരളത്തിലാണത് കൂടുതലും ആ ഒരു വേർഡ് യൂസ് ചെയ്യുക, ജോർജ് കുട്ടി ഉണ്ടോ കയ്യിൽ എന്നൊക്കെ ചോദിക്കുക ആ ഒരു ഏരിയയിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക? ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു പണത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പേരല്ലേ ജോർജ് കുട്ടി എന്ന് ആലോചിച്ച് നോക്കി. പണത്തിന് അല്ലെങ്കിൽ കാശിന് കയ്യിൽ ജോർജ് കുട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ ഇതെങ്ങനെയായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു വേർഡ് പണത്തിന് വന്നിട്ടുണ്ടാവുക? അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്ന് എനിക്കൊരു കൗതുകം തോന്നി ഞാനൊന്ന് നോക്കിപ്പോയതാണ് കേട്ടോ. അപ്പൊ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ ഒരു പേരിൽ അല്ലെങ്കിൽ ജോർജ് എന്ന് പറയുന്ന ആ ഒരു പേരിലൊരു ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ വായിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളി രൂപകളെയാണ് അദ്ദേഹത്തിൻ്റെ പടമുള്ള വെള്ളി രൂപകളുണ്ടായിരുന്നു അത്രേ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വെള്ളി രൂപകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വെള്ളി രൂപകൾ പണം റിലേറ്റഡ് ആയിട്ട് ആ വെള്ളി രൂപകളെ ആണ് ആളുകൾ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഓമന പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതുപ്പണക്കാരെയും ജോർജ് കുട്ടി എന്നും വിളിക്കുമായിരുന്നു എന്നുകൂടി കാണുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ വെള്ളി നാണയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുഖം പതിപ്പിച്ചത് കൊണ്ടായിരുന്നു അത്രേ പിന്നീട് ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. ഇതൊരു കറക്റ്റ് സ്റ്റോറിയാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ ചില കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മണിക്കിണർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അനു അസീസ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമുക്ക് അയക്കുന്നുണ്ട്. കോതമംഗലം ഭാഗത്താണ് ആ ഒരു ഏരിയ ഉള്ളത് എന്നുകൂടി പറയുന്നു കേട്ടോ. ദുഡ് അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയിട്ടോ, ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് തന്നെയാണ് അത്. ഓക്കെ, അപ്പോൾ എന്തായാലും പണം റിലേറ്റഡ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ സേവിങ്സ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് പണം റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞു വന്ന സമയമാണിത്. അത് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കൗതുകങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു വന്ന കൂട്ടത്തിൽ അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഈ പണം റിലേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലും പാട്ടുകളുണ്ടോ എന്ന് ആലോചിച്ച് വന്ന സമയത്ത് ഈ പാട്ടാണ് മനസ്സിലേക്ക് വന്നത്. വേറെ ഏതെങ്കിലും പാട്ടുകൾ മനസ്സിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം കേട്ടോ.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
4: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
6: Yes, Bebo.
5: Pay just 25% now and I can lock the gold price.
6: Yes.
5: What's the catch?
6: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
5: I still can't believe it. No catch.
6: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
7: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
8: മർസ, ബി ഫ്രഷ്, ബി യു.
9: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
10: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just be
5: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമില് വളരെ മനോഹരമായിട്ടൊരു നല്ല വൈകുന്നേര സമയത്ത് പാട്ടുകളൊക്കെ കേട്ടിരുന്ന് ആസ്വദിക്കാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഷഹബാസ് അമൻ ആ ഒരു സംഗീത രാവ് വരാനായിട്ട് പോവുകയാണ്. സംഗീത വിരുന്ന് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നു. ഒക്ടോബർ 16 QNCC ഹാളിൽ വെച്ചിട്ടായിരിക്കും അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സംഗീത വിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ക്യൂൻ ഇവൻസ് ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റുകൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റുകൾ എടുക്കുക. ഒക്ടോബർ 16 QNCC-യിൽ വെച്ചിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു ഈവനിങ് നമ്മൾ ആസ്വദിക്കാനായിട്ട് പോകുന്നത്. ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂനു സിറ്റിയിലൂടെയും നിങ്ങൾക്ക് ടിക്കറ്റുകൾ എടുക്കാം. നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു ടൈമാണ് മോർണിംഗ് സവാരിയിൽ. കൂടുതൽ നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അഷ്റഫിൻ്റെ ഒരു മെസ്സേജ് രസമുള്ളൊരു മെസ്സേജാണ് കേട്ടോ. അതായത് നയാ പൈസ ഇല്ല കയ്യിൽ, നയാ പൈസ ഇല്ല എന്നുള്ള പഴയ പാട്ട് പണ്ട് കോളർ ട്യൂൺ വെക്കുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരാനുള്ള കൊടുക്കാനുള്ള ആളുകളെ വിളിച്ചാൽ ഇതാണ് കേൾക്കുക, പിന്നെ പൈസ കൊടുക്കാനുള്ളവർ ചോദിക്കില്ല ട്യൂൺ കേട്ടാൽ ജോക്കാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് അഗോരിയാണ് അരുസറിൽ ഒരു മറുപടി അയച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലഞ്ചു, ഞാൻ നേരത്തെ പറഞ്ഞു, ലഞ്ചു കുറച്ച് മുമ്പ് നമുക്കൊരു വലിയ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ് സേവ് ചെയ്യുന്ന കാര്യത്തിൽ സാധാരണക്കാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പറയാം. എനിക്ക് ഈ മാസം എന്തായാലും കുറച്ച് ക്യാഷ് ആവശ്യമാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം മുൻപേ ഞാനൊരു മണി ബോക്സ് സെറ്റാക്കി അതിൽ പണം സേവ് ചെയ്യാനായിട്ട് തുടങ്ങി. ക്യാഷ് ഇടാൻ പറ്റും, പക്ഷേ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ഇടാൻ പറ്റും, ബട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ ഒരു സെറ്റപ്പ് ആൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ആ ബോക്സ് ഓപ്പൺ ചെയ്തു, എനിക്കതിൽ നിന്നും 5000 റിയാലാണ് മാറ്റി വെച്ച ക്യാഷിൽ നിന്ന് ലഭിച്ചത്. 5833 റിയാൽ ഉണ്ടായിരുന്നു അത്. ചെറുതായിട്ട് മാറ്റി വെച്ച ക്യാഷ് എനിക്കത് വളരെ വളരെ ഉപയോഗമായിട്ട് മാറ്റപ്പെട്ടു. പക്ഷേ അതൊരു ATM സേവിങ് ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു. സോ സാലറി ടൈമിൽ കുറച്ചിങ്ങനെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ ലൈക്ക് വെക്കേഷൻ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറി എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് സപ്പോർട്ടായിട്ട് മാറും. കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. വലിയ രീതിയിലാണെങ്കിൽ സാലറി വരുമ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും മറ്റ് വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശ്രമിക്കാം എന്നാണ് ലഞ്ചു നമുക്കൊരു നല്ല മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടിപ്പ് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല, പണ്ട് ബാങ്കും അധികം ATM ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ചെയ്ത കാര്യമാണ്. എൻ്റെ കാര്യത്തിൽ ഞാനതൊന്ന് പരീക്ഷിച്ചു നോക്കി, അത് സെറ്റായിരുന്നു. ഇന്നലെ ആ ക്യാഷ് എടുത്ത് എൻ്റെ കാര്യം സൂപ്പറായിട്ട് ഞാൻ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ലഞ്ചു ആ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സേവിങ്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കൊരു വലിയ ഗുണമായിട്ട് അത് മാറും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്നാലും ലഞ്ചിനൊരു നല്ല കൈയടി നമ്മൾ പറയുന്നു. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഇന്ന് മുതൽ ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ അത് അവർക്കും ഒരു ഗുണമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ലഞ്ചിന് ഒരു നല്ല കയ്യടി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് കൂടി എത്തേണ്ട സമയമായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത മണിക്കൂറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഡയമണ്ട് നെക്ലേസ് മൂവിയിലെ ഒരു കിഡിലൻ പാട്ടിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ്.

0: ജംബോസ് മെഗാ പ്രൊമോഷൻ. എൽ ജി അപ്ലയൻസസ്, എസിസ്, ഗെയിമിംഗ് മോണിറ്റേഴ്സ്, ടിവിസ് ആൻഡ് ഓഡിയോ പ്രൊഡക്ട്സ് എന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂൺ, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോഴ്സ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ October 19 വരെ മാത്രം.
2: Rebook your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ,
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: October 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
7: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
8: യുആർ ലിസണിംഗ് ടു
9: on Radio Suno 91.7 FM.
10: Tamil Fresh.
11: Hot tempo, Tamil Paadal.
12: Tamil Fresh Song of the Hour.

0: ഓഫേഴ്സ് അറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടും ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്
1: ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസാ. വേനൽച്ചൂട് കുറഞ്ഞ കാലാവസ്ഥ മാറി വരുന്നതിനിടയിൽ രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുള്ളതായി ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. അൾജീരിയൻ സൂപ്പർ താരം റിയാദ് മഹറസിനെ ടീമിലെത്തിച്ച് ഖത്തർ സ്റ്റാർസ് ലീഗ് ക്ലബ്ബായ അൽഷമാൽ. അൾജീരിയൻ ദേശീയ ടീമിനായും താരം മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിട്ടുള്ളത്. രാജ്യത്തേക്ക്

കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് ഖത്തർ സെൻട്രൽ ബാങ്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ സെക്യൂരിറ്റി സെറ്റിൽമെന്റ് സ്ഥാപനമായ യൂറോ ക്ലിയറുമായി സെൻട്രൽ ബാങ്ക് സഹകരണം പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര 2020 നേരിട്ട പന്തുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികയ്ക്കുന്ന താരമെന്ന ലോക റെക്കോർഡ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കി.

0: ജംബോസ് മെഗാ പ്രൊമോഷൻ. എൽ ജി അപ്ലയൻസസ്, എസിസ്, ഗെയിമിംഗ് മോണിറ്റേഴ്സ്, ടിവിസ്, ഓഡിയോ പ്രോഡക്ട്സ് എന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂൺ, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോഴ്സ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ October 19 വരെ മാത്രം.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. October 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
5: Brought to you by It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
6: ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: കീർത്തി ചക്ര മൂവിയിലെ പാട്ടായിരുന്നു കേട്ടത്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, ഇന്ന് ചില സ്ഥലങ്ങളിൽ സേവിങ്സ് ഡേ ആണ്.
1: ഓക്കെ,
0: കേട്ടപ്പോൾ നടക്കുമെന്നില്ലേ,
1: എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നേ.
0: പക്ഷെ ഞങ്ങൾ ഇന്ന് ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പല പല രസകരമായിട്ടുള്ള സംഭവങ്ങളും അങ്ങനെ ഈ കോഡ് ഭാഷകളും അങ്ങനെയുള്ള കുറെ കുറെ സംഭവങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൽ ജബ്ബാറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് നിസ, മാർക്കറ്റുകൾ നിന്നാണ് ഇങ്ങനെയുള്ള കോഡ് ഭാഷകൾ, ഈ പണം റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് ഭാഷകൾ കൂടുതലും വരുന്നത്. എറണാകുളം മാർക്കറ്റിൽ ചെമ്പ് എന്ന കോഡ് ഉണ്ട്, ചെമ്പുണ്ടോ നിന്റെ കയ്യിൽ എന്നുള്ളതാണ് സാധാരണ അവിടെ ചോദിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ദമ്പിടി, അത് കുറച്ച് മുമ്പ് നമ്മുടെ രാജേഷ് ആളൂർ ദമ്പിടി ദമ്പിടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ഈ ചില ചില ചെറിയ ചെറിയ സേവിങ്സ് നമ്മളെ രക്ഷപ്പെടുത്തും. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചെറിയ സേവിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെറിയ എന്താ പറയാ, ചെറിയ രീതിയിൽ പണം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗുണമായിട്ട് ചില സമയത്ത് വരാറുണ്ട്. അപ്പൊ അതിങ്ങനെ പറഞ്ഞു വന്ന സമയത്തായിരുന്നു ലെഞ്ചുവിന്റെ ഒരു കോൾ കൂടി നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ലെഞ്ചുവിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലെഞ്ചു മെസ്സേജ് അയച്ചു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ലെഞ്ചു ആ വിശേഷങ്ങളൊന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാണ്.
2: ഗുഡ് മോർണിംഗ്. ഞാനാണെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഒരു ബോട്ടിലാണ്, അതൊരു എന്താ പറയുന്നത്, അതിനകത്തൊരു ഹോൾ ഇട്ടിട്ട് ഞാൻ സ്റ്റാഫിലർ ഇട്ട് സെറ്റ് ചെയ്തത്. എനിക്ക് കുടുംബ പോലത്തെ സെറ്റപ്പ് ഉണ്ട്, മോന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഇതിനു വേണ്ടി ഞാനിങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ക്യാഷ് എനിക്ക്, ഞാൻ ടാക്സി ഫീൽഡാണ് വർക്ക്
0: ചെയ്യുന്നത്,
2: അങ്ങനെ കിട്ടുന്ന കുറച്ച് ക്യാഷ് ഒക്കെ എനിക്ക് കിട്ടുന്ന എക്സ്ട്രാ കിട്ടുന്ന വെച്ചാൽ ഞാൻ അതിലോട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു 5,000 എക്സ്പെൻസ് കിട്ടുന്ന എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായി. അപ്പൊ ആ നേരത്തേക്ക് ഞാൻ ആ ഒരു പ്ലാൻ കണക്കാക്കി ഞാൻ അങ്ങനെ അതിലോട്ട് പൈസ ഞാൻ നിക്ഷേപിച്ചായിരുന്നു. ഞാൻ ഇന്നലെ വണ്ടിയുടെ കുറച്ച് വർക്കും കാര്യങ്ങളെല്ലാം കൂടെ ഒരു 3,000 എബോവ് ആയി. അപ്പോഴത്തെ ആ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ഈ പൈസ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റി. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കണം, ചെറിയ രീതിയിലാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് പക്ഷെ എനിക്ക് നല്ല യൂസ് ആയി. ഞാൻ പറയുന്നു, അമ്മമാരൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ പൈസ ഒക്കെ മാറ്റി വെക്കാറുണ്ടായിരുന്നു. മാറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഓണം വരുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ക്യാഷുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തുണി എടുക്കുമ്പോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ സാധാരണക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കും, ഞാൻ ഇത് മുന്നേ ഖത്തറിൽ വരുന്ന സമയത്തും ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ചെറിയ രീതിയിൽ. അപ്പൊ എനിക്ക് ജൂലേഴ്സ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നാട്ടിൽ വെക്കേഷൻ പോണ സമയത്ത് ഞാൻ രണ്ടു പോയിന്റ് മാലയൊക്കെ മേടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ക്യാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ടിപ്പ് എനിക്ക് ഞാൻ ഇപ്രാവശ്യം ശ്രമിച്ചതേ ഉള്ളൂ. അപ്പൊ അത് ഇന്നലെ ആണ് സംഭവിച്ചത് കാര്യം, വണ്ടി എല്ലാം വർക്ക്ഷോപ്പ് കെട്ടി ഗ്യാരേജ് ചെയ്ത് പണി ചെയ്തെല്ലാം ഇറങ്ങിയത്. എനിക്ക് കറക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഇന്ന് ഈ ചോദ്യം ചോദിക്കുകയായിരുന്നെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ചേർത്ത് ഞാൻ അയച്ചിരുന്നുണ്ട്. അതെ അതെ അതെ, സത്യമായിട്ട് ഞാൻ വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കുറെ
0: 50, 100
2: ഒരു എന്താ ഒരു കറൻസി 500 ഉണ്ടായിരുന്നു അതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മുടെ ഇൻകം പോലെ ഞാൻ ചില സമയത്ത് ഇടും, ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടിപ്പിക്കും.
0: വൈഫിന്റെ പേരെന്താണ്?
2: സുജിഷ.
0: സുജിഷ. മോന്റെ പേര് അഗ്നി. അഗ്നി, നമുക്ക് മെസ്സേജ് അയക്കുന്ന അഗ്നിയും അവരാണോ? അത് പറ. ഓക്കെ, ഒരാളൂടെ ഉണ്ടല്ലോ, അഗ്നിയും ഉണ്ട്, ഒരാളൂടെ ഇല്ലേ? അതാണ് അതാണ് അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് പേര് തെറ്റും, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ടേ. ഓക്കെ, താങ്ക് യു, താങ്ക്
2: യു.
0: ലെഞ്ചു ആയിരുന്നു സംസാരിച്ചത്. മക്കളുടെ പേര് നമ്മൾ സ്കൂൾ ബസ് സ്റ്റോറീസിൽ മെസ്സേജ് അയക്കും, ഞാൻ എപ്പോഴും തെറ്റിക്കുന്ന പേരുകളിലൊന്നാണത്.
1: ഓക്കെ, ഇപ്പൊ ലെഞ്ചു പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴെങ്കിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്ന പൈസ ഉണ്ടല്ലോ,
0: അതെ,
1: ഞാനത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോ നാട്ടിൽ പോകുന്ന സമയത്ത്
0: ഭയങ്കര ഗുണമാണ്. അപ്പൊ എപ്പോഴും പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്തു നോക്കാം.
1: അതായത് നാട്ടിൽ പോകുന്ന സമയത്തുള്ള പർച്ചേസിന്റെ പൈസ ഈ പത്രിയാലിട്ടതും മഞ്ചരിയാലിട്ടതും ഒക്കെ ആയിരിക്കും. കാരണം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു വലിയ ലിസ്റ്റ് ഇങ്ങനെ പലതും വരുമല്ലോ, പിന്നെ പിന്നെ പലതും നമ്മൾ ആഗ്രഹിച്ചും കൊടുക്കും. അപ്പൊ ആ സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതൊരു മാർഗമാണ്.
0: അപ്പൊ ചെറിയ ചെറിയ ചെറിയ ചെറിയ തുകകൾ നമുക്ക് വലിയ ഗുണമായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു വിഷസ് കൂടി ഉണ്ട്. ഒലിവ് സ്കൂളിലെ വിനിറ്റ മാമിന്റെ ബർത്ത്ഡേ ആണ്.
1: അപ്പൊ
0: മാമിന് ഒരു വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇഞ്ചിനീഷ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ സ്നേഹം നിറഞ്ഞ

0: അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പുണ്ണി ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഒരു റീൽ ഉണ്ടായിരുന്നു, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു റീലാണ്,
1: സംഭവങ്ങള് ബുക്ക് ചെയ്ത് കൊടുത്തതാണ്
0: വീരമണി. അപ്പൊ സനൽജി ചോദിക്കുന്നത് വീരമണിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഡിസ്കഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്, കാണാത്ത ആളുകൾ കണ്ടോളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ആള് പാടത്തെത്തിയിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങൾ
1: അയച്ചുതരാൻ
0: കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ചില രാജ്യങ്ങളിൽ സേവിങ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഡിസ്കഷനിലേക്ക് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പണത്തിന് പല പേരുകൾ പറയാറുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഷകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം 5000917 എന്ന നമ്പറിലേക്ക്.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
0: Brought to you by It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
5: ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഇൻഷ്യൻ റുപ്പി എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ഇൻഷ്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷഹബാസ് അമൻ ആണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക് ആണ് ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമ്മളും കാത്തിരിക്കുകയാണ് അദ്ദേഹം ഖത്തറിലേക്ക് എത്താനായിട്ട്. 16 ഒക്ടോബർ QNCC വെച്ചിട്ടാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ഇവന്റ് നടക്കാൻ പോകുന്നത്.
1: തീർച്ചയായിട്ടും പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ആ ഇവന്റിന്റെ ഒരു ടൈറ്റിലൊക്കെ തന്നെ നമുക്കറിയാം, ആഘോഷപൂർവ്വമായിട്ട് നമ്മൾ ടൈറ്റിലൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയ ഒരു ഇവന്റ് ആണ്. ഇപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാനും അദ്ദേഹത്തോടൊപ്പം പറഞ്ഞ് പാടി കേൾക്കാനും വേണ്ടിയിട്ട് 16 QNCC ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. ഇതുവരെ നിങ്ങളുടെ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ക്യൂ ടിക്കറ്റ്സ് വഴി നിങ്ങളുടെ ടിക്കറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ.
0: അതെ, ആ ഒരു കാര്യം വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പേരുടെ മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ലോങ് ടൈം ഫവാസ് ബി കെ ആണ്, കുറെ കാലത്തിന് ശേഷം. അതെ, കുറെ കാലത്തിന് ശേഷം ആളുടെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി
1: നാട്ടിലായിരുന്നോ ഫവാസ് ജി?
0: അതെ, വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. റിയാസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. എന്റെ പൊന്നു നിസ ആ വീഡിയോനെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ, ഇന്നലെ ചിരിച്ച് ചിരിച്ച് ഒരു പരുവമായി, ഇനി ഇന്നും കൂടി വയ്യ ചിരിക്കാൻ. പാവത്തിന് ടാങ്കറൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നാവോ. ഓക്കെ ഓക്കെ, എന്തായാലും അത് ഭയങ്കര ചിരി തന്നു എന്ന് പറയുന്നുണ്ട്. ജാഫറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് ഓക്കെ, വലിയൊരു എഴുത്താണ് കേട്ടോ. ഹായ് റേഡിയോ സുനു, കേട്ട് കേട്ട് കൂട്ടുകൂടാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പണി നിസ സുഖല്ലേ? ചില സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല. അദ്ദേഹം പറയുന്നത് എസ് അക്കാഡമിയിലെ സ്കൂളിലെ റബീഹ് മോന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ പുതിയ വീട് കാണാനും ടീച്ചർക്ക് സ്നേഹ സമ്മാനം നൽകുവാനും ഇന്നലെ ടീച്ചറുടെ പുതിയ വീട്ടിലെത്തി എത്തിയപ്പോൾ അതുപോലെ ഒരു സന്തോഷമാണ് ഉണ്ടായത്. ചില സമയങ്ങളിൽ നമ്മൾ നൽകുന്ന സമ്മാനം ചെറുതാണെങ്കിലും അത് അവർക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് ആ മുഖത്ത് നിന്ന് കാണാൻ കഴിയും. പ്രിയപ്പെട്ട ടീച്ചറുടെ പുതിയ വീടിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ റബീഹ് മോന്റെ ഉപ്പ ജാഫർ ചൈനീസ് ഖത്തർ എന്ന് പറഞ്ഞിട്ട് മോന്റെ ഒരു ക്യൂട്ട് ഫോട്ടോയും ടീച്ചറിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ മോൻ അങ്ങോട്ട് പോകുന്ന സമ്മാനമൊക്കെ ആയിട്ട് പോകുന്ന എനിക്കൊന്ന് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
1: അതായിരിക്കും
0: ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നുണ്ട്. കാരണം ആ സന്തോഷത്തിലാണ് ആള് സമ്മാനമായിട്ട് പോകുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഓക്കെ, നല്ല മിടുക്കനായിട്ട് പോയിട്ട് ഇതാ ടീച്ചറിനുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു നല്ല വീഡിയോ ആണ് ഞങ്ങൾക്ക് അയച്ചു തന്നത് കേട്ടോ. ഒരുപാട് സ്നേഹം സന്തോഷം ഒക്കെ പറയുന്നു. നിസാമിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ,
1: വെരി ഗുഡ് മോർണിംഗ്.
0: അതെ അതെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇനി മഴയ്ക്കുള്ള സാധ്യതകൾ എന്നുള്ള ചർച്ചകളൊക്കെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്
1: കഴിഞ്ഞ ആഴ്ചയിൽ. ഞങ്ങള് ട്രോളിലായിരുന്നു,
0: ഞങ്ങൾക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്,
1: സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ചൊവ്വാഴ്ച ഇടിയോടുകൂടിയ മഴ ഉണ്ടാകും എന്നുള്ളതാണ്.
0: അല്ല, 14
1: വരെ
0: അങ്ങനെയാണ് പറഞ്ഞത്.
1: അതെ അല്ലേ,
0: 14 വരെ
1: എന്തായാലും മഴയുടെ ഒരു എന്താ പറയുന്ന മഴ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു മഴയെ ആസ്വദിക്കാൻ നമ്മളും വെയിറ്റ് ചെയ്യാണ്. ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവാം, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഒരു മഴയെ ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു സമയത്തിന് വേണ്ടി നമ്മളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, റീലും സ്റ്റോറിയും ഒക്കെ ഇട്ട് തകർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തായാലും ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
2: It's back! LG and Jumbo's Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. In this case, one purchase will be made. Urappaya Gift Voucher. Oppa 3 years Extended Warranty. Mukafa Loyalty Points. Lujum, Air Miles and Avios. Innu thanne sandarshikku Jumbo Stores LG Brand Shops. Allengil jumbosook.co.
3: Vegamagate, ee offer October 19th vare maatram. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
4: Yes, Bebo.
3: Pay just 25% now and I can lock the gold price.
4: Yes.
3: What's the catch?
4: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
3: I still can't believe it. No catch.
4: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
5: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
6: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
5: അപ്പൊ കാർ,
6: നമ്മുടെ GS GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
7: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS
8: 7, 2027. Starting from 1,29,900 Katharial. Test drive in Ipol Tanibliku, Damasco GSC. Number 800-8123. Alangil visit GSC showroom at East Industrial Road.
9: Hi, hello, namaskaram. Njan Mathukuttiyanu.
10: Njan Raj Kalesh.
11: Ningal kettukondirikkunnathu
10: Khattar's favorite radio station aaya Radio Suno 91.7 FM.
11: Kettu kodukolam.
8: You're listening to
12: Morning Sabah.
13: Only on Radio Suno 91.7 FM.
8: You are listening to Radio Suno 91.7 FM.

0: KBS Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 4 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു, മോർണിംഗ് സവാരി എന്ന് പറയുമോ ഹോം ഡെലിവറി എന്ന് പറയുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു.
5: പെയ്യണം പെയ്യണം മഴ പെയ്യണം തുള്ളി തുള്ളി പെയ്യണം എന്ന് പറഞ്ഞു.
4: പെയ്യട്ടെ മഴ പെയ്യട്ടെ തുള്ളി തുള്ളി പെയ്യട്ടെ
5: എന്നൊക്കെ പറയേണ്ടി വരും. എല്ലാവർക്കും നല്ല സുപ്രഭാതം നേരുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വൻ കൊട്ടാരം അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് ഒരു സിനിമയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് പോകേണ്ട സമയമാണ്. അപ്പൊ നേരെ ചെറിയ ചെറിയ സൂചന ൊന്നിൽ റിലീസായ സിനിമയാണിത്.
4: ഇച്ചിരി പഴയതാ.
5: അതെ,
4: 2001 റിലീസായ ചിത്രം.
5: ഓക്കെ, ഈ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേരാണ് സിനിമയുടെ പേര്.
4: നായക കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേര്.
5: സിനിമയുടെ പേര് ടി എ റസാഖ് ആണ് ഇതിന്റെ കഥ. ഒറ്റ വാക്കേ ഉള്ളു കേട്ടോ, ഒറ്റ വാക്കേ ഉള്ളു.
4: 2001.
5: ആ പിന്നെ ഒരു രസം എന്താ വെച്ചാൽ ഈ വാക്കിന് വള്ളിയും പുള്ളിയും ഒന്നും ഇല്ല. ഇല്ല ഈ സെന്റൻസിന്, ഐ മീൻ ഈ സിനിമയുടെ പേരിന്
4: വള്ളിയും പുള്ളിയും
5: ഒന്നുമില്ല. ഇല്ല ഇല്ല. കൺഫ്യൂഷൻ ആയോ?
4: എനിക്ക് കിട്ടിയിട്ടില്ല.
5: കിട്ടിയിട്ടില്ല. അജി റൈറ്റ് ആൻസർ കറക്റ്റ് ആണ് അയച്ചിരിക്കുന്നത് കേട്ടോ. അജിക്ക് മാത്രമാണ് ആ സിനിമ
4: ഏതാണ്
5: ആദ്യമേ കിട്ടിയിരിക്കുന്നത്. ജെറിൻ റൈറ്റ് ആൻസർ, ഓക്കെ. നസീം റൈറ്റ് ആൻസർ, ഓക്കെ. അടിപൊളി. അപ്പം 2001 റിലീസായ സിനിമ. ടി എ റസാഖ് ആണ് ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത്. ഈ സിനിമയിലെ നായകന്റെ പേരാണ് സിനിമയുടെ പേരല്ല. അപ്പുണ്ണി എഴുതിയിട്ട് ബാലേട്ടനാണോ? അല്ല, വള്ളിയും പുള്ളിയും ഒന്നും ഇല്ല.
4: അതായത്
5: ഈ വാക്കിനകത്ത് വള്ളിയും പുള്ളിയും ഒന്നും ഇല്ല,
4: ഒറ്റ വാക്കുള്ളൂ.
5: ഒറ്റ വാക്കേ ഉള്ളു താനും. വള്ളിയും പുള്ളിയും ഒന്നുമില്ല. ഇന്ന് അപ്പുണ്ണി വിട്ടുപോയി, കാരണം സിസ്റ്റം ഒന്നും അടുത്തില്ല.
4: അതാണ്
5: അതാണ് ബാക്കിയെല്ലാവർക്കും കിട്ടിയിട്ടോ. അജീഷ് കറക്റ്റ് ആണ്, അജീഷ് കൊട്ടാരക്കര കറക്റ്റ് ആണ്, ഫസൽ മാക്സ് കറക്റ്റ് ആണ്, ജെഫിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നാ അപ്പുണ്ണിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അപ്പുണ്ണി കാരണമാണ് അതിനകത്ത് സിനിമയിലെ ഒരു പാട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്.
4: അതെയല്ലേ,
5: അത്രയുണ്ട്, അത്രയും കണക്ഷൻ ഉണ്ട്. അപ്പുണ്ണിയുടെ സ്നേഹമുള്ള ആരെങ്കിലും ഇപ്പൊ അയക്കോ നോക്കട്ടെ. ഓക്കെ, രാജേഷിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് 2001 റിലീസായ ഈ ഒരു ചിത്രം? ഓക്കെ, പാട്ട്. ഓക്കെ, ആ പാട്ട് വേണോ? റെഡ് ചില്ലീസിലെ മഴ പെയ്യണ മഴ പെയ്യണ. അജീഷ് കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ആ പാട്ട് കേട്ടാൽ
4: കൊള്ളാമെന്നൊരു
5: ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് എന്നാണ് ആള് പറയുന്നത്. ഓക്കെ, ആ പാട്ട് നമ്മൾ എന്തായാലും പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. കൂടെ നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ 5000917 ലേക്ക്.

0: free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: You're listening to Radio Suno 91.7.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ. Morning Safari.
4: Only on Radio Suno.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. വാട്സപ്പിൽ മെസ്സേജ് വന്നു കേട്ടോ, സിനിമയുടെ പേര് കിട്ടിയപ്പോ.
6: അതായത് രമണ, താങ്ക് യു
5: രമണനോട്, താങ്ക് യു പറയുന്നല്ലേ മെസ്സേജ് അയച്ച ആളോട്. ഓക്കെ, അപ്പൊ എന്തായാലും ചിന്ന ചിന്ന സൂചനകളിലൂടെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ സൂചനകൾ പോയിട്ടുണ്ടായിരുന്നത്. 2001 റിലീസായ മൂവിയാണിത്. അതോടൊപ്പം ഈ സിനിമയിലെ നായകന്റെ പേര് തന്നെയാണ് സിനിമയുടെ പേരും.
6: ഓക്കെ, ഒരൊറ്റ വാക്ക് മാത്രമാണ് ഈ സിനിമ പേരിനുള്ളത്. പിന്നെ നിസ കണ്ടുപിടിച്ച വള്ളിയും പുള്ളിയൊന്നുമില്ല എന്ന് പറയുന്ന ഒരു
5: വ്യത്യസ്തമായ സൂചന.
6: അതെ, മനോഹരമായ പാട്ട് ഉള്ള ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്.
5: ഓക്കെ, ഗൂഗിളിന്റെ മെസ്സേജ് ഉണ്ട്. മേലെ മാനത്ത് പ്ലേ ചെയ്തപ്പോ ലൈക്ക് പണ്ട് പെട്ടെന്ന് കല്യാണ വീട്ടില് ട്രാവലർ പോകുമ്പോൾ എപ്പോഴും ഡ്രൈവേഴ്സ് പ്ലേ ചെയ്യുന്ന സോങ് സച്ച് ആൻ എവർഗ്രീൻ സോങ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിള് ആ ഒരു നല്ല മെമ്മറിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ.
6: മേലെ മാനത്ത്
5: എന്നുള്ളത് പാട്ട്
6: ആൽബം സോങ് അല്ലേ,
5: ആൽബം സോങ് പോയത്.
6: തീർച്ചയായിട്ടും അത് ഈ ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് ഈ കല്യാണത്തിന്റെ ചെക്കൻഡ് വീട്ടില് കല്യാണമാണെങ്കിൽ തലേ ദിവസം ഒരു കരോക്കെ ഗാനമേളയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഈ പാട്ട് ഭയങ്കര സ്റ്റാർ ആയിരുന്നു. അതുപോലെ തന്നെ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് ടിവിയിൽ
5: ഉണ്ടാവുന്ന
6: ഒരു പാട്ടാണ് ഈ പാട്ട്.
5: അടുത്ത ആള് എത്തിയിട്ടുണ്ട്. ഐ മീൻ ഫേവറേറ്റ് സോങ് മേലേമാനത്തിന് ഇത്ര ഫാൻസ്
6: ഭയങ്കര ഫാൻസാ.
5: ഞാൻ നേരെ തിരിച്ച ചെമ്പകമ്മയ്ക്കാണ് ഫാൻസ് കൂടുതലെന്ന് വിചാരിച്ചത്.
6: ആ സീരീസിൽ വന്ന എല്ലാ പാട്ടുകൾക്കും
5: ഫാൻസ് ഉണ്ടെന്നുള്ളതാണല്ലേ. ഓക്കെ, പ്രജയാണോ റൈറ്റ് ആൻസർ എന്ന് കനിമോൾ ചോദിക്കുന്നുണ്ട്. പ്രജയല്ല റൈറ്റ് ആൻസർ, മറ്റൊരു സിനിമയാണ്. ഓക്കെ, ഏതാണ്? ഓക്കെ സലഞ്ജി, ഞാനിപ്പോ ഇത് വായിച്ചാനല്ലോ. എങ്ങനെ എങ്ങനെ എങ്ങനെ പറ്റുന്നു? ശ്യാം ധർമ്മൻ സോങ്, അത് തന്നെ തന്നെ ശ്യാം ധർമ്മൻ, അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു അത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സൂചനകൾ ഒരിക്കൽ കൂടി പറയുന്നു. 2001 റിലീസായ മൂവിയാണിത്. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ നായകന്റെ പേര് തന്നെയാണ് സിനിമയുടെ പേരും എന്നുള്ളതാണ് ആ ഒരു ഒരു സൂചന എന്ന് പറയുന്നത്. കൂടെ തന്നെ നമ്മൾ സ്പോർട്സ് ലോകത്തേക്ക് പോവുകയാണെങ്കിൽ, ചില അപ്ഡേറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളുടെ അഭിഷേക് ശർമ്മ അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണൽ 2020 നേരിട്ട പന്തുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികയ്ക്കുന്ന താരം എന്ന ലോക റെക്കോർഡ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, കാരണം സുന്ദരിയേവ എന്നുള്ള മെസ്സേജ് അവിടെ കണ്ടത് സ്വന്തമാക്കിയതും സുന്ദരിയും കൂടെ തമ്മിൽ മിക്സായി പോയതാണ് കേട്ടോ. അപ്പുണ്ണിയോട് എനിക്ക് മനസ്സിലായില്ല, ഗൂഗിളാണ് മെസ്സേജ് അയക്കുന്നത്. ഗൂഗിളെ അപ്പുണ്ണിയോട് ചെയ്യാം മൂവി പറഞ്ഞതായോ, അപ്പുണ്ണിയോട് മെസ്സേജ് അയച്ച ആളോട് മൂവി ഏതാന്ന് പറഞ്ഞു തരാൻ.
6: ഓക്കെ, ഗൂഗിളിലും പറഞ്ഞു കൊടുക്കാൻ,
5: ഗൂഗിളിലും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്.
6: ഓക്കെ, ഞാനിപ്പോ മറ്റേ നമ്പറുകളെ അതേപോലെ ആളുടെ എനിക്ക് ഇത്ര അയച്ചെന്ന ആളുടെ നമ്പർ ഇപ്പൊ വാട്സപ്പ് നമ്പർ ഇപ്പൊ ഇവിടെ അങ്ങ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പറുകൾക്ക്
5: നമ്പറുകൾക്ക് ഇനിയുള്ള എല്ലാ ദിവസവും ഉത്തരം കിട്ടും.
6: കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും വളരെ കാര്യമായിട്ട് ഹൈഡ് ആൻഡ് സീക്കില് പങ്കെടുക്കുന്ന സനിൽജിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പൊ നമ്പറുകളെ, നമ്പർ വേണോ, സനിൽജിയുടെ നമ്പർ വേണോ?
5: ഓക്കെ, അപ്പൊ എന്നാലും എല്ലാരും ഇതാ ചെമ്പകമേലേക്ക് പോയട്ടോ. എല്ലാരും അടുത്തത് എനിക്ക് പറ്റിയത്
6: കുഴപ്പമില്ല കുട്ടിയായി,
5: ചെമ്പകമേ പ്ലേ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്.
6: ഓക്കെ, നമ്മള് പരിഗണനയിൽ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, കേരളത്തിന്റെ ഒരു ഉത്സവം നമ്മുടെ ഖത്തറിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. കേരളോത്സവം ഖത്തറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഒക്ടോബർ 30 ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഒക്ടോബർ 30 QNCC വെച്ചിട്ട് വൈകിട്ട് 7 KS ചിത്ര ലൈവ്,
5: ചിത്രചേച്ചി
6: എത്തുന്നു. ചിത്രചേച്ചിയോടൊപ്പം തന്നെ അഫ്സൽ ക, അപ്പൊ ഒരു ഭയങ്കര ഒരു ലിസ്റ്റ് ആയിരിക്കും അവിടുത്തെ പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ KS ചിത്രചേച്ചി വീണ്ടും ഖത്തറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
5: എന്റെ കൂടെ
6: ഇന്ന് ഞാൻ വന്നു കയറിയപ്പോ തന്നെ നിസ് പറഞ്ഞു, അപ്പൊ എന്റെ കിളി പോയിരിക്കുവാട്ടോ, കിളി പോയിരിക്കുവാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ആ കിളി പാര സാറി എന്റെ തലയിലേക്ക് വന്നു. അപ്പൊ എന്തായാലും ഇതിന്റെ ടിക്കറ്റുകളെല്ലാം പ്ലാറ്റിനം ലിസ്റ്റിലും അതുപോലെ തന്നെ ക്യൂ ടിക്കറ്റ്സിലും അതോടൊപ്പം തന്നെ സ്കൈ മീഡിയയുടെ ഓഫീഷ്യൽസിനോടും ഒക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ എവിടെയാണോ അവിടെ ടിക്കറ്റുകൾ എത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കെ എസ് ചിത്ര ലൈവ് സംഭവിക്കാൻ പോകുന്നത് ഒക്ടോബർ 30 വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 7 ക്യു എൻ സി സിയിലാണ്.
5: ഓക്കെ, അപ്പൊ എന്തായാലും ആ അതിഗംഭീര ഇവന്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാരും പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ
6: സച്ചു
5: കൊടുക്കണ്ടായോ?

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100 ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രോ.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: AR റഹ്മാൻ മ്യൂസിക് ആയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 41 ആണ്.
1: ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിസയാണ് ഇവിടെ സ്റ്റുഡിയോ ക്ലോക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പലരും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വരുന്ന സമയത്ത് സ്റ്റുഡിയോ കാണണമെന്നൊക്കെ ആഗ്രഹം ചോദിക്കുന്നത് ഈ സ്റ്റുഡിയോ ക്ലോക്ക് എവിടെയാണ് ഇരിക്കുന്നത്.
0: ഇന്നലെ രാവിലെ പറയുമല്ലോ, അപ്പൊ സ്കൂൾ ബസ്സിലെ കുട്ടികളാണ്, അപ്പൊ അവർ ഈ സ്റ്റുഡിയോ ക്ലോക്ക് എന്താ സംഭവം എന്നിട്ട് മെസ്സേജ് ആക്കി. ഇപ്പൊ മൊബൈൽ ക്ലോക്കിൽ സമയം എത്ര മണി ആയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്ക് ഇവിടേക്ക് വന്ന എല്ലാവരെയും കാണിച്ചു തരാം.
0: അതെ അതെ അതെ. ഓക്കെ, ഇപ്പോൾ ലൂസിയയിലാണുള്ളത്, പക്ഷെ രണ്ട് പാട്ട് കേട്ടപ്പോൾ ലുസൈലാണെന്നുള്ളത് എഴുതിയപ്പോ തെറ്റിപ്പോ, ഞാൻ വായിച്ചതിന്റെ തെറ്റല്ല.
1: ഓക്കെ, ലുസൈലാണുള്ളത്,
0: പക്ഷെ രണ്ട് പാട്ട് കേട്ടപ്പോൾ വേറെ എവിടെയോ എത്തി. ലുസൈലിൽ നിന്ന് വേറെ എങ്കിലും പോയിട്ടേ
1: ചെമ്പകമേ കേട്ടു, മേലെ മാനത്തെ കേട്ടു, ആ രണ്ട് പാട്ടോട് കൂടിയിട്ട് തന്നെ നൊസ്റ്റാൾജിയയിൽ നാട് പിടിച്ചു എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സൂചനകളിലൂടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പുണ്ണി തന്നെ പറയൂ.
1: അതായത് ഉത്തമ. ഉത്തമൻ മൂവിയാണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്. അതിലെ മനോഹരമായ ഒരു പാട്ട്, അതുപോലെ തന്നെ ജയറാം, അദ്ദേഹത്തിന്റെ വളരെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ജയറാം സിദ്ദിഖ് കൂട്ടുകെട്ടിൽ വന്നൊരു ചിത്രമാണ്. അതുപോലെ തന്നെ ബാബു ആന്റണി ആ സിനിമയിൽ മനോഹരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കവീർ പൊന്നമ്മ ചേച്ചി എല്ലാവരുടെയൊക്കെ മനോഹരമായ പെർഫോമൻസ് ഉണ്ടായ ഉത്തമൻ എന്ന സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ചു
0: വെച്ചത്. അപ്പൊ എന്നാലും റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തിലേക്ക് ഇതായെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ഈ ഒക്ടോബർ 12 നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഭംഗിയാവട്ടെ. എല്ലാ വിശേഷങ്ങളും ആശംസകളും.
0: അതെ, ഇനി എന്തായാലും കുറച്ചധികം വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ഷെയർ ചെയ്യാനായിട്ടുണ്ട്. തുടരുമ്പോൾ ചില വെറൈറ്റി വിശേഷങ്ങൾ അല്ലെ.
1: ഞാൻ തുടരും, നിസ തുടർന്നുകൊണ്ടേ.
0: ഓക്കെ, എൽസമ്മ എന്ന ആൺകുട്ടിയിലെ പാട്ട്.

0: 7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഹായ്, പുതിയ വിഭവം പഴയ കുപ്പികൾ തന്നെ. ഹോം ഡെലിവറിയിലേക്ക് സ്വാഗതം. നിസയ പുണ്യ തന്നെയാണ് കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 10 മണി കഴിയുന്ന സമയം, എല്ലാവരും ഓഫീസിൽ പഞ്ചൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. മാർക്കറ്റിംഗ് സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ഓടിപ്പടഞ്ഞ് എത്തുന്ന സമയമൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനോഹരമായൊരു ദിവസവും നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങുകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നടത്തി കിട്ടട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൂടെ ചേർന്നിട്ടുള്ളത്.
4: അതെ, തീർച്ചയായിട്ടും. സെയിൽസിലുള്ള ആളുകൾക്കാണല്ലോ ഈ പറഞ്ഞു പോലെ ഓരോ മന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ കൂടുതലും. മന്തിന്റെ തുടക്കത്തിലും ടെൻഷൻ ഉണ്ടാവും, മന്ത് എൻഡിലും ടെൻഷൻ ഉണ്ടാകും, ഇയർ എൻഡിലും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളും
3: ചിലരുണ്ട് കേട്ടോ. ചിലരുണ്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും അറിയില്ല.
4: നേരത്തെ
3: തന്നെ ആദ്യ 10 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ടാർഗറ്റ് ഒക്കെ
4: അച്ചീവ് ചെയ്ത്
3: ബാക്കി 20 ദിവസം
4: സുഖം
3: കള്ളി വള്ളി ചില്ലി ചില്ലി പറഞ്ഞ് നടക്കുന്ന ആളുകളായിരിക്കും കേട്ടോ.
4: പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ നിങ്ങളുടെ സെറ്റായിട്ട് മാറട്ടെ. ഇന്ന് ചിലപ്പോൾ മീറ്റിംഗിന് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അതൊക്കെ.
3: ഞങ്ങളുടെ ഒരു ഓൾ ദി ബെസ്റ്റ് ഉണ്ട്.
4: അതെ, ഓൾ ദി ബെസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹോം ഡെലിവറി വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി വിശേഷം പറയാനായിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും. അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് കാണുന്ന മനോഹരമായ കാഴ്ചകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മഴയൊക്കെ വരികയാണെങ്കിൽ മഴ ചിത്രങ്ങൾ,
4: മഴ പാട്ടുകൾ
3: മഴ മേഘങ്ങൾ എല്ലാം അയച്ചു തരണം കേട്ടോ. അതും മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.

0: സംഗീത വിരുന്ന്
1: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: In association with

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങ് ദോഹയിൽ നിന്നും വന്ന് ജപ്പാൻ വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നിസയാണ് ജപ്പാനിലേക്കുള്ള ആ യാത്ര ലീഡ് ചെയ്യുന്നത്.
2: ഓക്കെ, എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജാപ്പനീസ് ഷെഫ് ആയിട്ടുള്ള തക്കമാസ ഒസാവ നമുക്ക് വിളിക്കാം, നമ്മുടെ അതായിരിക്കും നല്ലത്. തക്കമാസ ഒസാവ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് കേട്ടോ. അതായത് ബിരിയാണി ഒസാവ എന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്,
1: ബിരിയാണി ഒസാവ.
2: ബിരിയാണി ഒസാവ എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കൽ തമിഴ്നാട്ടിൽ വന്നപ്പോഴോ ബിരിയാണി കഴിക്കുന്നത്, അങ്ങനെ അദ്ദേഹം ബിരിയാണിയുടെ ഒരു ഇഷ്ടം മൂത്തിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പോയിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പല ടൈപ്പ് ബിരിയാണികളൊക്കെ പഠിക്കുകയും അതിനെ കഴിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അതേ രുചിയിലുള്ള ഒരു ബിരിയാണി അദ്ദേഹത്തിന് അദ്ദേഹം കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലില് അദ്ദേഹം ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ 15 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം ഈ ഒരൊറ്റ വിഭവത്തിന്റെ പിന്നാലെയാണ്. 15 വർഷമായിട്ട് പാകം ചെയ്തത് ഒറ്റ വിഭവം മാത്രം,
1: ഒരൊറ്റ ഇന്ത്യൻ ബിരിയാണി മാത്രം. ഈ ജപ്പാനിലൊരു പ്രത്യേകത, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കണ്ടത്, ജപ്പാനില് ഇന്ത്യൻ റെസ്റ്റോറന്റുകൾക്ക് വളരെയധികം സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതന്വേഷിച്ച് പോകുന്ന
2: ഒരുപാട് പേരുണ്ട്.
1: ഒന്ന് രണ്ടു പേരെ എനിക്ക് അറിയുകയും ചെയ്യാം അതിന്റെ സാധ്യതകൾ തേടുന്ന ആളുകളെ. അപ്പൊ ജപ്പാനില് ഇന്ത്യൻ റെസ്റ്റോറന്റുകൾക്കും ഇന്ത്യൻ വിഭവങ്ങൾക്കും ഭയങ്കര സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒസാവ ബിരിയാണി ഇപ്പൊ അവിടെ പോപ്പുലറായി, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ബിരിയാണി അവിടേക്ക് എത്തുന്നു. ചില റെസ്റ്റോറന്റുകളും ചില ഹോട്ടലുകളും ഒക്കെ ഉണ്ട് നിസ, ഒരൊറ്റ വിഭവം മാത്രം,
2: ഒറ്റ സംഭവം അല്ലേ,
1: ഒറ്റ സംഭവത്തിലായിരിക്കും
2: അത് ക്ലിക്കാവുന്നതും ആളുകളിലേക്ക്
1: എത്തുന്നതും.
2: അപ്പൊ റീഗലിന് ഇപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ അല്ലേ ഓർമ്മ വരുന്നത്,
1: പെട്ടെന്ന് ഓർമ്മ
2: വരുന്നത് എന്ന് പറഞ്ഞ പോലെ.
1: ഞാൻ നാട്ടിലെ റെസ്റ്റോറന്റുകളിൽ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ഇപ്പൊ കെയ്ത്തൽ ചിക്കൻ, ആ റെസ്റ്റോറന്റിൽ ആ ഒരൊറ്റ വിഭവം മാത്രമേ ഉള്ളൂ, ആ ഒരൊറ്റ കോംബ് മാത്രമേ
2: ഉള്ളൂ,
1: അത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആളുകൾ വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ബിരിയാണി ഷോപ്പുകളുണ്ട് കൊച്ചി, എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചിയിലാണ്
2: കായിസ്, അതെ അതെ,
1: കായിസ് എന്ന് പറയുന്ന ബിരിയാണി, ഒറ്റ വിഭവം, അതുകൊണ്ട് മാത്രമാണ് ആ റെസ്റ്റോറന്റ്
2: പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതുപോലെ തന്നെ കുമ്പളങ്ങിക്കടുത്ത് പുട്ടുകടയുണ്ട്, ഓക്കെ, അതുപോലെ തന്നെ ആലപ്പുഴയിലെ എഴുത്താണിക്കട,
2: എഴുത്താണിക്കട
1: മട്ടനും പുട്ടും.
2: ആലപ്പുഴയാണോ അത് കൊല്ലമാണോ?
1: കൊല്ലമാണ് ഓക്കെ. ഇതുപോലെ തന്നെ ഒരൊറ്റ വിഭവം കൊണ്ടാണ് ഇവര് വളരെ പ്രശസ്തമാകുന്നത് എന്നുള്ളതാണ്.
2: അങ്ങനെ ഒറ്റ വിഭവം കൊണ്ട്
1: പ്രശസ്തമായ, നിങ്ങൾക്ക് പരിചയമുള്ള ഖത്തറിലോ അല്ലെങ്കിൽ നാട്ടിലോ ഉള്ളതായിട്ടുള്ള റെസ്റ്റോറന്റുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താട്ടോ. ചിലപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ നാട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും യാത്ര ചെയ്ത് കഴിക്കാനും പോവാറുണ്ടല്ലോ.
2: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒറ്റ വിഭവത്തിലൂടെ ശ്രദ്ധ നേടിയ കടകളും ആ വിഭവങ്ങളുമാണ് നമ്മൾ ചോദിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്തൂട്ടോ.
2: 500-00917 ലേക്ക്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണി നിസയും തന്നെയാണ് കൂടെയുള്ളത്. അപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇനി സംഗീതാത്മകമായിട്ടുള്ള ഒരു വിശേഷം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന ആ പേര് നമ്മൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. ഗംഭീരമായിട്ടുള്ള ആ ഒരു ഷോ നമുക്കരികിലേക്ക് വീണ്ടും വരികയാണ്.
1: മലയാളത്തിന്റെ പ്രശസ്ത ഗാനരചയിതാക്കളായ കൈതപ്രഭു, അതോടൊപ്പം തന്നെ റഫീഖ് അഹമ്മദ്, ഹരിനാരായണൻ, ഇവരുടെ മധുരഭാവങ്ങൾ നിറച്ച പ്രിയ ഗാനങ്ങൾ, അതാണ് ഇത്തവണത്തെ ഹൃദയരാഗങ്ങൾ സീസൺ 9. ചന്ദ്രകല ആർട്സ് ആണ് നമുക്ക് വേണ്ടിയിട്ട് അത് ഒരുക്കുന്നത്. തീർച്ചയായിട്ടും പ്രമദവനം വീണ്ടും എന്ന പേരിൽ വരുന്ന ഈ ഒരു ഇവന്റിന്റെ ടിക്കറ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അല്പം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നമ്മൾ.
2: അതിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള ഇവന്റ് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
1: ടിക്കറ്റ്സിലായിരിക്കും ടിക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മധു ബാലകൃഷ്ണൻ, ബിജു നാരായൺ, സുദീപ് കുമാർ, കെ കെ നിഷാദ്, അതുപോലെ തന്നെ ചിത്ര അരുൺ, നിത്യ മാമൻ, ബി കെ ഹരിനാരായൺ, ഇവരെല്ലാം ഒരു പ്രതിഭാസംഗമം നടക്കാനായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നാലും ആ ഒരു ഗംഭീരമായിട്ടുള്ള ആ ഒരു ഷോ അതിമനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ കൂടി നമ്മൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ടിക്കറ്റുകൾ എടുത്ത് ആ ഒരു ഇവന്റിലേക്ക് എത്താനായിട്ടുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തി പോവുകയാണ്.
1: 22nd ക്യു എൻ സി സിയിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. വൈകിട്ട് 7:30 മുതലായിട്ടായിരിക്കും ക്യു എൻ സി സിയിൽ ഹൃദയരാഗങ്ങൾ പെയ്തിറങ്ങുന്നത്. അപ്പൊ ഹൃദയരാഗങ്ങൾ സീസൺ 9 ചന്ദ്രകല ആർട്സിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്. പ്രമദവനം വീണ്ടും.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചോദിച്ചു വന്ന ഒരു വിശേഷം ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ വിഭവം കൊണ്ട് വളരെ പ്രശസ്തമായ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അത് നമ്മൾ ജപ്പാനിലെ ഒരു ബിരിയാണി കടയുടെ പേരിൽ നിന്നാണ് ഇവിടേക്ക് എത്തി നിൽക്കുന്നത്.
3: അതെ അതെ, അങ്ങനെയുള്ള പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കടകൾ ഏതൊക്കെയാണ്, പുണ്ണിയുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊക്കെയാണ്?
2: ഞാൻ ശരിക്കും പറഞ്ഞാൽ റീൽസിൽ കണ്ടിട്ടുള്ള കടകളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത് പോവായിരുന്നു. അതായത് വഴിയോരക്കട,
3: വഴിയോരക്കട,
2: അവിടുത്തെ മീൻ വിഭവം,
3: അടൂരാണെന്നോ,
2: ആ മീൻ വിഭവങ്ങൾ വളരെ പ്രശസ്തമാകുന്ന വഴിയോരക്കട. പിന്നെ ആലപ്പുഴയിലെ മധുച്ചേട്ടന്റെ ഊണുകട, ഒരു വീട്ടിലെ ഫിഷാണ്, അവിടെയും ഫിഷാണ്, പക്ഷെ അവിടെ ഒരു വിഭവം അല്ല, ഫിഷിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ചേച്ചിമാരുടെ കട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കടകളെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് കടകളുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബാലേട്ടന്റെ ചിക്കൻ പെരട്ട് ഭയങ്കര ഫേമസ് ആണ്, അതൊരൊറ്റ വിഭവം വെച്ചിട്ടാണ് അത് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ പഴങ്കഞ്ഞിക്കട,
3: പഴങ്കഞ്ഞിക്കട,
2: അവിടെ പഴങ്കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നത് തന്നെ ഒരു പ്രത്യേക കാഴ്ചയാണ്. അതുപോലെ അങ്കമാലിയിലെ ഊണുകട, അങ്കമാലി ഊണ് വിഭവങ്ങൾ കിട്ടുന്ന കട. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം വ്യത്യസ്തമാകുന്നു, വെറൈറ്റി ആകുന്നു എന്നുള്ളത്.
3: അത് ഈ കടകൾ മാത്രമല്ല, ചില ബേക്കറികൾക്കും അങ്ങനെയുണ്ട്.
2: ഓറിയന്റലിലെ പഫ്സ്, ഖത്തറിൽ ഓറിയന്റലിലെ പഫ്സ്,
3: അവിടുത്തെ സുഗിയൻ അടിപൊളിയാണ്.
2: പഫ്സും ചില ദിവസം ചെല്ലുന്ന സമയത്ത്, നമ്മുടെ എയർപോർട്ട് റോഡിലുള്ള ഓറിയന്റലിൽ ചെല്ലുന്ന സമയത്ത് ലൈം ജ്യൂസ് മിക്സിയിൽ അടിക്കാതെ നോർമലി പിഴിഞ്ഞു തരും.
3: അടിപൊളി, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം.
2: അതും പഫ്സും ഒരു കോമ്പിനേഷൻ,
3: അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ നാരങ്ങാവെള്ളം, സത്യം ദേഷ്യം വരില്ല, അത് നാരങ്ങാവെള്ളമായിട്ട് കിട്ടണം.
2: അതെ അതെ,
3: ലൈം ജ്യൂസ് ആയിട്ട് കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ നാരങ്ങാവെള്ളമായിട്ട് കിട്ടുന്നത്,
2: അതാണ് നമുക്ക്
3: ഒരു നൊസ്റ്റാൾജിയും ഒരു ഇഷ്ടമൊക്കെ
2: തോന്നുന്നത്.
3: ദിൽകുഷ് അവിടെ നിന്ന് നമ്മൾ മേടിക്കാറുള്ളത്,
2: ദിൽകുഷ് അവിടെ
3: അവിടുന്ന് മേടിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒറ്റ വിഭവങ്ങളുള്ള കടകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ബേക്കറികളായിരിക്കാം ഒക്കെ തന്നെ, നിങ്ങൾക്ക് നാട്ടിലെ വിശേഷങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം,
2: ഇവിടത്തെ ആണെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ.

0: 100% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786. വാട്സ്ആപ്പ് 7405055 ഓർ വിസിറ്റ് bima.com.qa.
1: Hi, Nyan Roma.
2: You're listening to
1: Radio Suno 91.7 FM. Kittu kittu kuttu kudam.
3: Chennai beats.
4: Tamil, head of the R.
5: In the art of Podumakulanda.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലുഹറുമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. കുറേയേറെ റെസ്റ്റോറൻറ്റുകളെയും കുറേയേറെ വിഭവങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ സാധാരണ ഹോം ഡെലിവറി എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ ഷോ എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഭക്ഷണവും ആരോഗ്യവും ഫാഷനും എല്ലാം ഇതിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ആരോഗ്യ കാര്യങ്ങളിലെ ഒരു പ്രത്യേക അപ്ഡേറ്റിലേക്കും ഒരു പുതിയ പഠനങ്ങളുടെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. സാധാരണ നമ്മളിപ്പോഴും പറയാറുണ്ട് ഈ വൈറ്റമിൻ ഡി, അതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഗൾഫിൽ ഏറ്റവും കൂടുതൽ നമ്മളിലേക്കാണ് ആ ഒരു പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. സാധാരണ നമ്മുടെ ഒരു രീതി എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഓഫീസ് ജോബ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ വരിക. കാരണം രാവിലെ AC വണ്ടിയിൽ കയറി ഓഫീസിലേക്ക് വരുന്നു, AC ഓഫീസിലിരിക്കുന്നു, വൈകുന്നേരം വെയിലൊക്കെ അറിയതിന് ശേഷം വീണ്ടും തിരിച്ചിറങ്ങുന്നു. ഇതിനിടയിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സംവിധാനം ഇല്ല. അപ്പൊ നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളുള്ള ആളുകൾ നന്നായി വെയിൽ കൊള്ളണം, അതിന് കൃത്യമായ ഇടവേളകളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ് തരാറുണ്ട്. പക്ഷെ നമുക്കത് സാധിക്കാറില്ല. പിന്നെ നമ്മൾ വീക്കിലി അതിന് മെഡിസിൻ എടുക്കുന്നു. ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായിട്ട്
2: അറിയാം.
1: ഇതിലൊരു ഞാനൊരു ഡോക്ടറാണേ. സാധാരണ നമ്മുടെ എല്ലുകളുടെ ബലക്കുറവ് ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചും കാലുവേദന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വൈറ്റമിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാം എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പഠനം പറയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ മാനസിക ആരോഗ്യത്തെയും
2: ബാധിക്കാം
1: എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അത് സ്ത്രീകൾക്കാണ് കൂടുതൽ
2: സാധ്യത
1: എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളില് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, അമിതമായിട്ടുള്ള സങ്കടം, അതായത് വെറുതെ വിഷമം വരിക, കരയാൻ തോന്നുക, ഇതുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കൗൺസിലർ അദ്ദേഹം ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതാണ്. ശരിക്കും എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അതിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും പാട്ടുകൾക്ക് ശേഷം. ഇത് ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കൂടെയുള്ളത് നിസ്സയ പുണ്യ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയം നിസയും അപ്പുണ്ണിയും തന്നെയാണ് കൂടെയുള്ളത്. അപ്പോ നിസ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൗൺസിലർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഒരു റിലേഷൻഷിപ്പ് കൗൺസിലർ എന്ന നിലയിൽ എന്റെ മുന്നിൽ എത്തുന്ന പല ദമ്പതികളും പറയാറുള്ള ഒരു സ്ഥിരം പരാതിയുണ്ട്. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ പഴയതുപോലെ യാതൊരു സ്നേഹവുമില്ല, എപ്പോഴും വഴക്കാണ്. മുൻപൊക്കെ വലിയ കാര്യമായി തോന്നിയിട്ടില്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഞങ്ങളിപ്പോൾ പരസ്പരം പൊട്ടിത്തെറിക്കുന്നു. മുൻപൊക്കെ ഞങ്ങളുടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആ സന്തോഷവും സമാധാനവും എവിടെയോ പോയി മറിഞ്ഞു. പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഭർത്താവിനെയും സങ്കടം സഹിക്കാൻ കഴിയാത്ത പൊട്ടിക്കരിയുന്ന ഭാര്യയെയും ഇത്തരം കൗൺസിലിംഗ് സെഷനുകളിൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണം തേടി പോയപ്പോഴാണ് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ കൊണ്ടാണ് രണ്ടുപേർക്കിടയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്നിട്ട് ഈ വൈറ്റമിൻ ഡി നമ്മളുടെ സന്തോഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, അതുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറവുണ്ടെങ്കിൽ, അതായത് ഡോപ്പമിൻ സെറോട്ടിൻ ഇതിന്റെ കുറവുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഇതിന്റെ ഉൽപ്പാദനവും ഈ സന്തോഷ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെയും അത് കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള സങ്കടം, ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള സങ്കടം, അമിതമായിട്ടുള്ള ചിന്തകള്, ഇതെല്ലാം അത് ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കൂടെ കൂടെ വാലേ വാലേ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് സ്ത്രീകൾ കാണുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ സർവീസ് സേവനം എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അല്ലേ.
0: അതിന് കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് അറിയുക, അതിന് മെഡിസിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് ഈ സമയം ഹോം ഡെലിവറി ഓർമ്മപ്പെടുത്തുന്നത്.

0: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ്. ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സോനു 91.7 FM.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഹോം ഡെലിവറി വിശേഷങ്ങളിൽ ഇനി ചെറിയ നമുക്കൊന്ന് അടുക്കള ഭാഗത്തേക്ക് പോയാലോ.
3: അതെ, ഇനിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സമയം എന്നുള്ളത്. ഇന്ന് എന്താണ് അപ്പുണ്ണീസ് കിച്ചണിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത്?
2: അപ്പുണ്ണീസ് കിച്ചണിൽ നിന്ന് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നിസയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിസയുടെ വീട്ടിലെ ഒരു സ്പെഷ്യൽ വിഭവം എന്ന് മനസ്സിലേക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്തായിരിക്കും?
3: അയ്യോ,
2: അതായത് ഇപ്പൊ മമ്മി ചെയ്തതോ പപ്പ ചെയ്യുന്നതോ ഫിഷിന്റെ
3: എന്തെങ്കിലും മീൻകറി ആയിരിക്കും, റെഡ് കളറിലെ മീൻകറി.
2: അത് കോട്ടയത്ത് എല്ലായിടത്തും ഉണ്ട്.
3: അതാണ് ഞങ്ങളുടെ എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ. പിന്നെ ഇതുപോലെ കായ ഉണ്ടല്ലോ, കായ, ഏത്തക്കായ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആദ്യം ഇഷ്ടമുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ചുറ്റുവട്ടത്ത് ആരുമില്ല ഇഷ്ടമുള്ളവര്.
2: അല്ല, എനിക്കിഷ്ടമാണ്. കാരണം എന്താ വെച്ചാല്, ഈ ഞാനെപ്പോഴേക്കോ ഇത് പറഞ്ഞു പോയിട്ടുള്ളതാണ്, ഈ സംഭവത്തെ ഈ കായനെയൊക്കെ വെറുത്ത ഒരു സമയമുണ്ട്. അതായത് നമ്മുടെ
3: സ്ഥിരം വാഴക്കൃഷിയുള്ളതുകൊണ്ട്,
2: വീട്ടില് സ്ഥിരം വാഴക്കൃഷിയുണ്ട്. അപ്പൊ ഈ വാഴക്കൃഷി ഉള്ള സമയത്ത് ഞങ്ങളുടെ ഇവിടെ ഡേവിസേട്ടൻ വാഴ വെട്ടിക്കൊണ്ട് പോകുന്ന, കായ കുല വെട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇതിന്റെ കുഞ്ഞു കായകളൊക്കെ അവിടെ
3: ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് കറിയും.
2: അത് നമ്മുടെ വീട്ടിലേക്ക് കറി വെക്കാനായിട്ട് അമ്മ എടുത്തിട്ട് വരും. എന്നിട്ട് കാ വെച്ചിട്ടുള്ള ഒരുപാട് കറികൾ വരും, തോരനായിട്ടും അത് ചെറിയ ഗ്രേവിയോട് കൂടി. അപ്പൊ നമുക്ക് ഒരു ഒരു സമയം കഴിയുമ്പോ അമ്മ ഇത് തന്നെയാണോ
3: വെക്കുന്നത് എന്നുള്ളൊരു സങ്കടം
2: വരും. അപ്പൊ ആ കൂട്ടത്തിൽ അമ്മ വെച്ച ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടായിരുന്നു. അതായത് ഈ പച്ചക്കായ കൊണ്ട് ഉണക്കമീൻ, ഉണക്കമീനും പച്ചക്കായും ചേർത്തിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി.
3: കേട്ടപ്പോ തന്നെ ചാർജായി
2: എന്നുണ്ടെങ്കിൽ, ഇനി നിസ കിച്ചണിൽ നിന്ന് ഉള്ള കാക്കരിക്ക് ശേഷം ഞങ്ങള് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റത്തിലേക്ക് വരികയാണ്. ഉണക്കമീനും നേന്ത്രക്കായും ചേർത്തിട്ടുള്ള തേങ്ങ അരച്ച കറി, അതിന്റെ റെസിപ്പിയിലേക്ക് ഞങ്ങൾ.
3: അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ ഇങ്ങനെ
2: വെയിറ്റ് ചെയ്തിരിക്കണം. ചോറെടുത്ത് വെച്ചോ, കറി നമുക്ക് സൈഡിൽ കൊണ്ടുതരാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
2: മർസ, ബി ഫ്രഷ്, ബി യു.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: എന്തായിരുന്നു നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ വിഭവത്തിന്റെ പേര് നിസ?
2: അതായത് കായയും, എനിക്കറിയാത്ത കായ മാത്രമേ ഓർമ്മയുള്ളൂ, കായയും മീനും, ഉണക്കമീനും, തേങ്ങ അരച്ച കറി, അതല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ ഇന്നലെ കായ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചപ്പം അപ്പുണി കൃത്യമായിട്ട് ഇത് പറഞ്ഞു.
1: ഓക്കെ, അപ്പൊ നമ്മുടെ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കായ ചേർക്കുന്നത് ബീഫിനൊപ്പമാണ്. ബീഫ് വിഭവങ്ങൾ കുക്ക് ചെയ്യുമ്പോഴാണ് ബീഫും കായ ഒരു കോംബോ
2: ആണ്. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിക്കണം.
1: ഉറപ്പായിട്ട് ഒരു ദിവസം. അപ്പൊ ഈ ഒരു വിഭവം എന്ന് പറഞ്ഞാല് പ്രാദേശികമായിട്ടുള്ള ഒരു വിഭവമാണ്, എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല. അതായത് ഏത്തക്ക തൊണ്ടോടുകൂടി തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി തൊണ്ടോടുകൂടി തന്നെ നമ്മളിങ്ങനെ ചീന്തി ഇടൂലേ,
2: അതായത് ചിപ്സിനൊക്കെ അരിയെന്ന് പറയാം.
1: ചിപ്സിന് അരിയുന്നതിനേക്കാൾ കുറച്ചും കൂടി
2: നീളത്തില്, അതായത് ഏത്തക്കായ മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ
1: അരിയില്ലേ, ഇങ്ങനെ
2: അരിഞ്ഞിടും.
1: എന്നിട്ട് ഇത് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കും.
2: വേവിക്കും,
1: മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കുന്നു. എന്നിട്ട് ഇത് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഒരു പാനില് കുറച്ച് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുള്ളി, അതുപോലെ തന്നെ കുറച്ച് പച്ച തേങ്ങ, തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങളെല്ലാം ചേർത്ത് കുറച്ച് ജീരകവും കൂടെ ചേർക്കും തോന്നുന്നു. നുള്ള് പൊടിക്കും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ശരിക്കും മിക്സ് ചെയ്യും. എന്നിട്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ, ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിൽ ജാറിൽ
2: അരച്ചെടുക്കും.
1: അതിനുശേഷം ഈ അരപ്പിലേക്ക് ഉണക്കമീൻ, ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഉണക്ക അയിലയായിരുന്നു
2: അന്നത്തെ സമയം.
1: അപ്പൊ ഇവിടെ ലഭ്യമാകുന്ന ഉണക്കമീൻ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ ഉണക്കമീൻ ഇത് തിളച്ച് കഴിയുമ്പോൾ ഉണക്കമീൻ ഇതിലേക്ക് ഇടുന്നു. വേവിച്ച് വെച്ചിരിക്കുന്ന കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുന്നു, ഉപ്പ് പ്രത്യേകം നോക്കും. ഉണക്കമീനുള്ളത് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് തിളച്ച് വെന്ത് പരിവായി കഴിയുമ്പോൾ മിക്സ് ചെയ്ത് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു പാനില് കുറച്ച് ഉലുവ, കടുക് എല്ലാം ചൂടാക്കിയിട്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് വഴറ്റി അതിലേക്ക് ഒരു നുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഇതിലേക്ക് ഒഴിക്കുന്നു. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നു. ചൂട് ചോറിന്റെ ഒപ്പം
2: ഈ കറി മാത്രം മതി എനിക്ക് തോന്നുന്നത്.
1: ഉണക്കമീനും ഏത്തക്ക ചേർത്ത ഈ തേങ്ങ അരച്ച കറി ഭയങ്കര ടേസ്റ്റ് ആണ്. ഭയങ്കര ഇപ്പൊ ഇത് മിസ് ചെയ്യും. അന്ന് ഇത് കിട്ടുമ്പോ സങ്കടമായിരുന്നു,
2: കറിയില്ലെന്ന് വിചാരിച്ചു. ഇന്നിപ്പോ അത് കിട്ടിയേ കൊള്ളാന്നുണ്ട്.
1: അതാണ് ചില വിഭവങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫ് ആർ അൽ മിസ്നാദ്, ഡിജിലെൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
4: സുഖമാണി നില.
1: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: പാടാൻ പോവാണോ?
1: സംഗീത സാന്ദ്രമാകാൻ പോവല്ലേ ഖത്തർ ഇനിയുള്ള ദിവസങ്ങൾ. അപ്പൊ നമ്മളൊന്ന് പാടിയാൽ എന്താ മോളെ എന്ന് ആലോചിച്ചു പോയി.
0: അപ്പൊ നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഒരു വൈകുന്നേര സമയം എല്ലാ നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് സ്വസ്ഥമായിട്ട് സമാധാനമായി പാട്ടുകളൊക്കെ കേട്ടിരിക്കാം.
1: കേൾക്കുക മാത്രല്ല, നമുക്ക് കൂടെ പാടുകയും ചെയ്യും.
0: അതെ,
1: അതായത് കൂടെ പാടിപ്പിക്കുന്ന ഒരു ഗായകൻ ഖത്തറിലേക്ക് എത്തിയാണ്. നമുക്കറിയാം പ്രണയത്തിനാൽ ഷഹബാസ് ഖത്തറിൽ പാടുകയാണ്.
0: തീർച്ചയായിട്ടും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. ഒക്ടോബർ 16, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
1: അതെ, ക്യു എൻ ഇവന്റ്സ് ഒരുക്കുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ഇവന്റ് ക്യു എൻ സി സിയിൽ ഒക്ടോബർ 16 നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ടിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുകയും പാടുകയും പാടിപ്പിക്കുകയും ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഒരു പതിവ്. ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തിന്റെ ഷോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഷഹബാസ് ജി ഖത്തറിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ടുകൾ നമുക്ക് നേരിട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഗസൽ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്, ഇതെല്ലാം ചേർത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും.
0: അതെ, എന്തായാലും ആ ഇവന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുക. ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്റ്റോൺ യൂണിവേഴ്സിറ്റിയിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
1: അതോടൊപ്പം തന്നെ ക്യൂ ഇവന്റ്സിന്റെ ടീമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ടിക്കറ്റുകൾ സ്വന്തമാക്കും. വിവിധ കാറ്റഗറികളിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ടിക്കറ്റുകളൊക്കെ എടുത്ത് മനോഹരമായിട്ടുള്ള ആ ഒരു ഷോ ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ സമയം ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്.
0: അങ്ങനെ ഇന്നത്തെ ഹോം ഡെലിവറിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സിനിമാ ലോകത്തേക്ക് പോകേണ്ടതുണ്ട്.
1: ഓക്കെ, അതിനു മുമ്പായിട്ട് മനോഹരമായിട്ടുള്ള ഗാനങ്ങളുമായിട്ട് മാറ്റിനി ക്ലാസിക് അടുത്തൊരു മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം സിനിമാ വിശേഷങ്ങൾ കേൾക്കാം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Home delivery.

0: ഞാൻ ജയസൂര്യ.
1: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.
3: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.
5: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
6: Yes, Bebo.
5: Pay just 25% now and I can lock the gold price.
6: Yes.
5: What's the catch?
6: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
5: I still can't believe it. No catch.
6: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
7: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
8: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
7: അപ്പൊ കാർ,
8: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
9: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: എനിക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളേ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: Book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
7: You are listening to Radio Sonora 91.

0: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം. റേഡിയോ സുനോ 91.7.
1: ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് ഭീമ.com.qa. ചന്ദ്രകല.

0: ഉസ്താദ് വി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: വിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: Matinee Classics.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan needu free cash vouchers.

0: ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ മാറ്റിനി മാഷപ്പിൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയും നിസയും എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഉച്ച സമയമായപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് ലഞ്ച് ബ്രേക്കിനൊക്കെ ഇറങ്ങുന്നൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാറ്റിനിയുടെ സമയമായിരിക്കാം.
1: അതെ, അതുകൊണ്ട് തന്നെ മാറ്റിനി മാഷപ്പിൽ ഇന്ന് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആദ്യം നമുക്കൊരു വരാൻ പോകുന്ന ഒരു സിനിമയെ കുറിച്ച് പറയാം.
0: ഓക്കെ,
1: ഇത് ജിയോ ബേബി. നമുക്കറിയാം ജിയോ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ച ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ആ ഒരു പേര് വളരെ പ്രധാനമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെയൊക്കെ നമ്മൾ ആ ഒരു പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇനി വരാൻ പോകുന്ന ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ നായകൻ റോഷൻ ആയിരിക്കും, റോഷൻ മാത്യു ആയിരിക്കും നായകനായിട്ട് വരിക. ഹ്യൂമൻ എന്നാണ് ഈ സിനിമയുടെ പേര്.
0: ഹ്യൂമൻ
1: ഹ്യൂമൻ
0: ജിയോ ഈ പറഞ്ഞ പോലെ
1: പേരുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഹ്യൂമൻ എന്ന് പറയുന്ന പേരിലാണ് ഈ സിനിമ വരാനായിട്ട് പോകുന്നത്. 2027 തിയേറ്ററുകളിലേക്ക് മൂവി എത്തുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് റെഡ് കളറിൽ ഹ്യൂമൻ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും, ഇംഗ്ലീഷിൽ തന്നെയല്ലേ അത്, അതെ അതെ അല്ലെ, എച്ച് അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് പോസ്റ്റർ കിടക്കുന്നത്. അതാ ഞാനിങ്ങനെ നോക്കിയത്.
0: ഓക്കെ,
1: ഹ്യൂമൻ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്, മലയാളത്തിൽ ഹ്യൂമൻ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു മൂവിയുടെ പോസ്റ്ററും ടൈറ്റിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഈ ഒരു മൂവിനെ അദ്ദേഹം കാണാൻ പോകുന്നത് എന്നാണ് ഈ പോസ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും സംഭവം ഗംഭീരമായി മാറട്ടെ.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പേരിടൽ പരിപാടിയെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആളുടെ ബാക്കിയുള്ള സിനിമകളും കൂടെ നോക്കായിരുന്നു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്,
1: അതെ അതെ അതെ,
0: എന്ത് രസമാണല്ലേ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്.
1: അതെ അതെ അതെ, അങ്ങനെയുള്ള പേരുകളാണ് ആളെപ്പോഴും കൊടുക്കുക.
0: ഉറപ്പായിട്ടും ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ പേര് മാത്രം ആദ്യം അനൗൺസ് ചെയ്തപ്പോഴേ എന്റെ മൈൻഡിൽ എന്തായിരുന്നു എന്നറിയോ, നമ്മൾ ഈ ദ മാസ്റ്റർ ഷെഫ് എന്നൊക്കെ പറഞ്ഞിട്ട്
1: അതുപോലത്തെ എന്തോ ഷെഫ് ടൈപ്പ് സംഭവം
0: ഒന്ന് ആലോചിച്ചു നോക്കുന്നത്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഒരു കുക്കിംഗ് ഷോക്ക് ഇടാൻ പറ്റിയ പേരില്ല.
1: അതെ, പക്ഷെ നമ്മുടെ ചിന്തകളെ കുറെ കുക്ക് ചെയ്തു,
0: കുക്ക്
1: ചെയ്തൊരു മൂവിയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമകളൊക്കെ ഗംഭീരമായിട്ട് പോട്ടെ. ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ജയിലർ 2.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
5: You're listening to
4: Radio Suno 91.7.

0: ജയിലർ ടൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് പേര് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ബുക്കിങ്ങിന്റെ ആ ഒരു ധൃതിയിലായിരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക്ഡ് ആണ്, ഫുള്ളി ബുക്ക്ഡ് ആണ്. ഞങ്ങൾ ഇവിടെ
1: നോക്കി അവസാനം രാത്രി 2 മണിക്ക് നമ്മൾ ബുക്ക് ചെയ്തു.
0: രാത്രി 2 മണിക്ക് അങ്ങോട്ട് കണ്ണുപൂട്ടി അങ്ങോട്ട് ബുക്ക് ചെയ്തു. ഇനി 2 മണിയല്ല 5 മണിയാണെങ്കിലും നിസ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിയിട്ടാണെങ്കിൽ ശരിയെന്ന്. ഞാൻ
1: എങ്ങനെയെങ്കിലും വരും,
0: അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വന്നിരുന്ന് ഉറങ്ങും, അതാണ് പേടി. പക്ഷെ ആ സിനിമയാണെങ്കിൽ
1: ഉറങ്ങാൻ സമ്മതിക്കില്ല,
0: ഉറപ്പായിട്ടും പറ്റില്ല,
1: ഉറക്കം നടക്കൂല.
0: നെൽസൺ സമ്മതിക്കില്ല,
1: നെൽസൺ സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും ജയിലർ ടൂവിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നാട്ടില് ഭയങ്കര തരംഗമാണ്. അതായത് 1 മണിക്കൂറിനുള്ളിൽ അവർ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ 1,61,00,000 രൂപയ്ക്കാണ് അതിന്റെ റെക്കോർഡ് പ്രീസെയിൽ ആണ് കേരളത്തിൽ നടന്നത്.
0: ഓ,
1: അപ്പൊ ആലോചിക്കും 1 മണിക്കൂറിനുള്ളിലാണ് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയത്.
0: ഇത് തമിഴ്നാട്ടില് ഇത്ര എത്തി കാണുമോ എനിക്ക് ഡൗട്ടാ.
1: ഉറപ്പായിട്ടും എത്തി കാണുമല്ലോ.
0: അത്
1: നാട്ടിലത്തെ കാര്യം നോക്കുവാണെങ്കിൽ മണിക്കൂറിൽ 40,000 ടിക്കറ്റുകൾക്ക് മുകളിൽ ആ ഒരു റേഞ്ചിലാണ് സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് വിൽപ്പന ഇപ്പം ആദ്യത്തെ മണിക്കൂറിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം പറയേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഷോ ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് തകർപ്പനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
0: എനിക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും തന്നെ ആയിരിക്കും ഇത് ഏറ്റവും വലിയ രീതിയിൽ ബുക്കിംഗ് നടക്കാൻ പോകുന്നതും, അതുപോലെ തന്നെ സിനിമയെ ആഘോഷിക്കാനായിട്ട് പോകുന്നതും. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചിലപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ആ ഒരു ട്രെൻഡിലേക്ക് എത്താനായിട്ട് പോകുന്നത്. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, ഇതിൽ ഏറ്റവും കൂടുതലും ഈ പറഞ്ഞ പോലെ തമിഴ് മലയാളം ഒരു മിക്സ് ആണ്. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട അവരുടെ ഒരു പ്രീ ഷോ നടത്തിയല്ലോ,
1: അതെ,
0: ആ ഒരു ഷോയില്
1: പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണ്, പക്ഷെ അത് മലയാളം ആണെന്നുള്ളത് നമുക്ക് മലയാളം മാറി
0: പറഞ്ഞു മലയാളം മാറി എന്നാണ് ചോദിച്ചത്. മലയാളല്ലേ
1: സിനിമയിൽ ഈ പറഞ്ഞ സുരാജ് ഉണ്ട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ, പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഹക്കിം ഷാ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്.
0: യെസ് യെസ്.
1: അപ്പം പ്രതീക്ഷിക്കാൻ ഭയങ്കരമുണ്ട്. ലാലേട്ടൻ മാത്യു വരുമ്പോ പിന്നെ നമ്മൾ തകർക്കുമല്ലോ.
0: മാത്യുവിന് വേണ്ടിട്ട് ഞാനേ തേഴ്സ്ഡേ ലേറ്റ് നൈറ്റ് ആണല്ലോ നമ്മൾ പോകുന്നത്.
1: യെസ്,
0: ഞാൻ കുറച്ച് അവസാനത്തെ കുറച്ച് മണിക്കൂറുകൾ ഒന്ന് മൗനവ്രതത്തിൽ
1: ഇരുന്നാലോചിച്ചു.
0: കാരണം മാത്യു വരുമ്പോ കൂവാനുള്ള ആഘോഷിച്ച് എന്താ പറയാ, തൊണ്ടൊക്കെ തുറന്നെങ്കിലും ആർപ്പ് വിളിക്കണം എന്നുള്ളതാണ്. എന്തായാലും എല്ലാ മലയാളികളും അതുപോലെ തന്നെയായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് ജയിലർ ടൂവിന്റെ ആ ഒരു ആവേശം എല്ലായിടത്തും ഉള്ള സമയത്ത് നമുക്ക് നേരെ ജയിലർ ടൂവിലെ സോങ്ങിലേക്ക് പോകാം.

0: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ്. ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: You are listening to Radio Suno 91.7.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: on 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan nedu free cash vouchers.
3: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. നമ്മളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീക്കെൻഡിൽ സത്യത്തിൽ ജയിലർ ടൂവിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇവന്റിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു വെയിറ്റിംഗ് തന്നെ ഉണ്ട് കേട്ടോ.
4: തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു സംഗീത വിരുന്നിന് വേണ്ടിയിട്ട്.
2: Univents orukunu Tea Time Presents പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു.
3: ഓക്കെ, എന്തായാലും ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ചെറുതായിട്ട് ഷഹബാസ് അമൻ ആ ഒരു ലൈവ് കോൺസേർട്ടിന് വേണ്ടിയിട്ട് പ്രണയത്തിലാൽ ഷഹബാസ് പാടുന്നു എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോൺടെസ്റ്റ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്.
4: അതെ, ഈ കോൺടെസ്റ്റില് ഞങ്ങളൊരു വാക്കേ പറയുന്നുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല, ഒരൊറ്റ വേർഡ് പറയുന്നുള്ളൂ.
3: ഓക്കെ,
4: ഈ വേർഡിൽ നിന്ന് ഒരു പാട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
3: അതിന്റെ ബാലൻസ് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ ഞാൻ ഈവനിങ് ഷോയിലും പറയുന്നതായിരിക്കും.
4: അടുത്തൊരു
3: വാക്ക്, പക്ഷെ എന്നിട്ട് ഈവനിങ് ഷോയിലായിരിക്കും നമ്മളത് റിവീൽ ചെയ്യാനായിട്ടും പോകുന്നത്
4: ഏത് പാട്ടാണെന്നുള്ളത്.
3: അതെ അതെ അതെ. അപ്പൊ ഈ ഒരു ദിവസത്തെ ആ ഒരു പാട്ടിലേക്ക് പോകുമ്പോൾ ഒരു വാക്ക് കൊടുക്കാം,
4: ഒറ്റ വാക്ക് കൊടുക്കാം. സൂര്യൻ.
3: സൂര്യൻ
4: എല്ലാവർക്കും അറിയാം.
3: സൂര്യൻ, ഷഹബാസ് അമനെ കണക്ട് ചെയ്തുകൊണ്ട് സൂര്യൻ എന്ന് വരുന്ന ഒരു പാട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേഗം വന്ന് മെസ്സേജ് അയക്കുക 5000 009 17. പ്രണയം കൊണ്ട് ഈ പറഞ്ഞ പോലെ പാട്ടുകൾ പാടാനും പറയാനുമായി അദ്ദേഹം എത്തുമ്പോൾ QNCC നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാൻ പോവാണ്. ക്യൂ ഇവന്റ്സ് ആണ് ഈ ഒരു വലിയ ഷോ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്.
4: അപ്പൊ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂനോ സിറ്റിയിലൂടെയും ഒക്കെ ടിക്കറ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുക. അതോടൊപ്പം തന്നെ ഈ കോൺടെസ്റ്റിലൂടെയും നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്,
3: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും വേഗം മെസ്സേജ് അയച്ചോളൂ 5000 009 17. വേർഡ് മറക്കണ്ട, സൂര്യൻ.

0: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100 ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
2: Hi, this is Nadia.
3: Airam Kannumai.
2: You're listening to Radio Suno.
4: Radio Suno.
2: Qatar's favorite radio station.

0: ഓർമ്മകളിലേക്ക് ഒരു താരം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോവാണ്. റാണി ചന്ദ്ര എന്നുള്ള പേര് നമുക്കറിയാം, സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ഒക്കെ മലയാളത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് അഭിനേത്രികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ എക്കാലവും നോക്കുവാണെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ പ്രിയ നായികമാരിൽ ഒരാളാണ് റാണി ചന്ദ്ര. അത് 1965 മിസ് കേരള മത്സരം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് റാണി ചന്ദ്ര അതിൽ വിന്നറായിട്ട് മാറുന്നുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിൽ പതുക്കെ പതുക്കെ മലയാളത്തിലെ തിരക്കേറിയ ഒരു താരമായിട്ട് റാണി ചന്ദ്ര മാറുന്നു എന്നുള്ളതാണ് റാണി ചന്ദ്രയുടെ ഒരു ചെറിയ തുടക്കം എന്ന് പറയുന്നത്.
1: ഉറപ്പായിട്ടും 20 സിനിമകളാണ് റാണി ചന്ദ്ര സത്യത്തിൽ കരിയറിൽ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ തമിഴ് സിനിമകളിലും എനിക്കൊന്ന് 4-5 തമിഴ് സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്യാനും ആൾക്ക് സാധിച്ചിട്ടുണ്ട്.
0: അതെ അതെ, ആലപ്പുഴയിലായിരുന്നു റാണി ചന്ദ്ര ജനിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആൾക്ക് ഡാൻസിനോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. നൃത്തം പരിശീലിച്ചിട്ടുണ്ടായിരുന്നു, ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു, സ്കൂൾ നാടകങ്ങളിലൊക്കെ ആൾ അഭിനയിക്കുമായിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബം ഫോർട്ട് കൊച്ചിയിലേക്ക് താമസം മാറ്റുന്നു. അതിനുശേഷം ഈ ഒരു മത്സരത്തിൽ മത്സരിക്കുമ്പോഴാണ് ഈ ഒരു പേര് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം അക്കാലത്ത് അങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ വാർത്തയായിരുന്നു. അങ്ങനെ വാർത്തയായിട്ട് വരുന്നു, റാണി ചന്ദ്രയുടെ ഫോട്ടോസ് ഒക്കെ എല്ലാവരും വലിയ കൗതുകത്തോടു കൂടി ആ സമയത്ത് കാണുന്നു. അങ്ങനെ ഇതൊക്കെ അവർക്ക് സിനിമയിലേക്ക് ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്.
1: സ്വപ്നാടനത്തിൽ
0: അത് ഒരു വഴി ടേണിംഗ് പോയിന്റ് ആവുന്ന സിനിമയാണ്. പക്ഷെ അതിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പരസ്യ ചിത്രങ്ങളിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് റാണി ചന്ദ്രയാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായിട്ടൊരു പരസ്യ ചിത്രത്തിലേക്ക് അഭിനയിക്കുന്നത് റാണി ചന്ദ്രയാണെന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായിട്ട് അവർക്കൊരു വേഷം ലഭിക്കുന്നത് 1967 പി എ തോമസ് സംവിധാനം ചെയ്ത പാവപ്പെട്ടവർ എന്നൊരു സിനിമയുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയിലാണ് ആദ്യമായിട്ട് റാണി ചന്ദ്രയ്ക്ക് ഒരു വേഷം അഭിനയിക്കാനായിട്ട് കിട്ടുന്നത്. പക്ഷേ അത് പരാജയമായിരുന്നു സിനിമ. പിന്നെ അധിക അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല. പിന്നെ ഒരു വർഷത്തിന് ശേഷം അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നു, 5 എന്നാണ് ഈ സിനിമയുടെ പേര്. അതും പരാജയമായിട്ട് മാറുന്നു. അങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടാതാകുന്നു. അങ്ങനെ അവരെ നേരെ മദ്രാസിലേക്ക് പോവാണ്.
1: ഓക്കെ,
0: അതിനുശേഷമുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറയാം അടുത്ത പാട്ടിന് ശേഷം.
1: ഓക്കെ, എന്തായാലും എനിക്ക് ആളുടെ കുറെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ പണ്ടത്തെ സുകുമാരിയമ്മയില്ലേ,
0: ആ ഒരു മുഖഛായ,
1: ആ ഒരു മുഖഛായ ഭയങ്കര രസമുള്ളൊരു ഒരു മുഖഛായയാണ്. എന്തായാലും ഒരുപാട് പേര് ചിലപ്പോൾ പണ്ടത്തെ സിനിമകളൊക്കെ കാണാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റാണി ചന്ദ്ര എന്തായാലും ഉറപ്പായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയായിരിക്കും. എന്തായാലും ആളുടെ ഏതെങ്കിലും ഒരു സിനിമകൾ കണ്ടത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ 5000917 ലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100 ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.
5: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
0: You are listening to Radio Suno 91.7.

0: 91.7 FM, Qatar's favorite radio station.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ?
3: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
4: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ അജീ മർഷാ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: കരിയറിൽ ആകെ കുറച്ച് സിനിമകൾ ചെയ്ത് എന്നാൽ എല്ലാവരിലേക്കും നല്ല രീതിയിൽ ആളുടെ ഒരു ഒരു ഫേസ് എത്തിച്ചിട്ടുള്ള ഒരു നായിക തന്നെയാണ് റാണി ചന്ദ്ര എന്ന് പറയുന്നത്. അപ്പൊ റാണിചന്ദ്രയുടെ ജീവിതത്തിലൂടെ അത് ആളുടെ തന്നെ ഒരു കുറച്ചധികം സിനിമയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ പോവുകയായിരുന്നു. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്.
1: അതെ, ആദ്യമായിട്ടൊരു അവസരം കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ടവർ എന്ന സിനിമയ്ക്കാണ്, സിനിമയിലേക്കാണ് റാണിചന്ദ്രയ്ക്ക് അവസരം കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അത്ര വലിയ വിജയമൊന്നും ആയില്ല. അത് കഴിഞ്ഞ അഞ്ചു സുന്ദരികളും അത്ര വിജയം കൈവരിക്കുന്നില്ല. അപ്പോഴോർത്ത് അഞ്ചു സുന്ദരികൾ എന്ന് പറഞ്ഞാൽ അന്നും സിനിമയുണ്ട്
0: ഇന്നും സിനിമയുണ്ട്
1: എന്നുള്ളതിലൂടെ കണക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ അവര് മദ്രാസിലേക്ക് താമസം മാറ്റാണ്. അക്കാലത്തേക്ക് അവിടെ മദ്രാസ് ആണല്ലോ സിനിമയുടെ ഒരു സ്ഥലം എന്ന്
0: പറയുന്നത്,
1: അങ്ങോട്ടേക്ക് പോവല്ലോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നായികയ്ക്ക് അത്ര രാശിയില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ അറിയാലോ, അങ്ങനെയൊക്കെയുള്ള
0: ഒന്ന് രണ്ടെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ
1: ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ രാശിയില്ലാത്തൊരു നായികയാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നു. ആ സമയത്താണ് രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന സിനിമയില് നായികയായിട്ട് ഒരു അവസരം ലഭിക്കുകയാണ്.
0: നെല്ല് ഭയങ്കരമായിട്ട് എല്ലാരും ഇപ്പോഴും
1: അതെ പറയും, എല്ലാവർക്കും അറിയുന്ന പേരാണ്, കേട്ടിട്ടുള്ള പേരാണ്, അറിയുന്ന സിനിമയാണ്. അപ്പൊ നെല്ല് എന്ന സിനിമയിലേക്ക് എത്തുന്നതോടുകൂടി അതൊരു വഴിത്തിരിവായിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ടാണ് കെ ജി ജോർജ് സാറിന്റെ സ്വപ്നാടനത്തിൽ റാണി ചന്ദ്രനെ നായികയാക്കുന്നു. ആ കഥാപാത്രം അവരെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് അർഹയാക്കി മാറ്റുന്നു.
0: ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യകാലങ്ങളിലെ ഈ പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ്സ് അല്ലെ,
1: അതെ,
0: അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു നായിക അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മിസ് കേരളയ്ക്ക് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റും. എല്ലാ രീതിയിലും ഒരു തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ തുടക്കം വിട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു ഒരു നായിക ഉണ്ടായിരുന്നു. ആളുടെ ഇത്രയും വലിയൊരു കഥ ഉണ്ടായിരുന്നു. ചിലപ്പോൾ
1: ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പറയുന്നതാണ് ആ ഒരു എഫേർട്ടിന്റെ റിസൾട്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
0: സത്യം പറയാലോ, ജെന്യുവൻലി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇന്നിപ്പോ ഇത് വായിച്ചപ്പോ അല്ലെങ്കിൽ
1: കേട്ടപ്പോഴാണ്
0: നമ്മള് ചിലപ്പോ ഈ പറഞ്ഞ നെല്ല് അല്ലെങ്കിൽ കുറെ സിനിമകൾ
1: കേട്ടിട്ടുണ്ടെങ്കിലും
0: ചിലപ്പോ പാട്ടുകളും
1: അറിയാം അറിയാം പിന്നെ പിന്നെ.
0: അതെ, പക്ഷെ ആള് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല.
1: അതെ, അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെല്ല് സിനിമയ്ക്കൊക്കെ ശേഷം ഒരുപാട് അവസരങ്ങൾ റാണിചന്ദ്രനെ തേടിയെത്തുന്നു. പിന്നെ മലയാള സിനിമയിൽ ഒരു വലിയ താരമായിട്ട് റാണിചന്ദ്ര മാറ്റപ്പെടുന്നു. 10 വർഷം നീണ്ട ഒരു ഒരു കരിയർ ആയിരുന്നു റാണിചന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നത്.
0: ആ 10 വർഷത്തിൽ നല്ല കുറച്ചധികം
1: സിനിമകൾ ചെയ്തു. ചെമ്പരത്തി, നെല്ല്, കുറേയധികം സ്വപ്നം, ഉത്സവം, അങ്ങനെ 60 സിനിമകളിൽ
0: അറിയാവുന്ന വീരുകളാ.
1: ആ 60 സിനിമകളിൽ ആള് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു 12 ഒക്ടോബർ 2012 ഈ ലോകത്തോട് റാണിചന്ദ്ര വിട പറഞ്ഞതും
0: ഒരു ഒരു പ്ലെയിൻ അപകടമായിരുന്നു. എന്തായാലും ആളീ പറഞ്ഞ പോലെ ഒരു ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു തുടക്കം കുറിച്ചു എന്നുള്ള രീതിയിൽ നമ്മളെ എക്കാലവും പറയേണ്ട ഒരു പേര് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഓർമ്മ ദിവസത്തിൽ നമ്മൾ ഒന്നും കൂടി റാണി ചന്ദ്ര എന്ന് പറയുന്ന നായികയുടെ ജീവിത കഥയിലേക്കൊന്ന് പോയത്. എന്തായാലും നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകാം. റാണി ചന്ദ്രയുടെ തന്നെ ഏതെങ്കിലും സിനിമയിലെ പാട്ട് കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ട് തന്നെ കേൾക്കാം കേട്ടോ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: വെൽക്കം ബാക്ക് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM ൽ നമ്മളിങ്ങനെ ഓരോരോ അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മുൻപ്. അപ്പോഴത്തേക്ക് ഇവിടെ ലൈവായിട്ട് കുറച്ച് മുൻപ് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ച് മണിക്കൂറുകൾ മുമ്പാണ് കേട്ടോ. ലോകേഷ് കനകരാജാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരാളുടെ കൂടി ഇരിക്കുന്നു, ആൻഡ് ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ ഒരു പോസ്റ്റ് ലോകേഷ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ.
1: അതെ, ഈ ഒരു ചർച്ച കാണുമ്പോൾ അറിയാം അടുത്ത ഏതോ ഒരു കിടുക്കൻ പടം വരാനായിട്ട് നിൽക്കുന്നു എന്നുള്ള സകല ഫീലും ആ ഒരു ഫോട്ടോ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്
0: ഉറപ്പായിട്ടും. അല്ലു അർജുന്റെ കൂടെയാണ് ലോകേഷ് കനകരാജ് ഇരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ താഴെ മൈത്രി ഒഫീഷ്യലിനെയും അതുപോലെ അനിരുദ്ധിനെയും ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ലോകേഷ് ഇങ്ങനെ ഡിറക്ട് ചെയ്ത് അല്ലു അർജുനെ വെച്ചൊരു പടമായിരിക്കാം അല്ലേ?
1: അതെ അതെ, ലോകേഷും കൂടെ അഭിനയിച്ച തകർക്കും,
0: അടിപൊളിയായിരിക്കും.
1: അതെ,
0: എനിക്ക് തോന്നുന്നു അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും. ഇപ്പൊ അല്ലു അർജുന്റെ ഏറ്റവും പുതുതായിട്ട് വരാനായിട്ട് പോകുന്ന റാക്ക, ആ സിനിമ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിക്കൊണ്ട്, എന്നാൽ അതിന്റെ ഒരുക്കങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോ ഇനി അടുത്തത് ഓ അതിനിടയിൽ ഒരു ബേസിൽ പടം ഉണ്ടല്ലോ,
1: അതും കൂടെ വരാനുണ്ടല്ലേ.
0: ബേസിൽ ഉണ്ട്, അത് കഴിഞ്ഞാൽ ലോകേഷ്.
1: കിടിലൻ സിനിമകൾ എന്താ പറയാ, വരി വരിയായിട്ട് നമുക്ക് അരികിലേക്ക് വരുന്നുള്ളതാണ്. എന്നാലും പടങ്ങൾ വരട്ടെ, നമ്മൾ തകർപ്പനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിസിയിലെ പാട്ട് കേട്ടാലോ.
0: ഡിസിയിലെ പാട്ട് കേൾക്കാം. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ഈ റിവ്യൂസ് ഇടുന്ന കൂട്ടത്തിലെ ഭയങ്കരമായിട്ട് ഈ ഇടയ്ക്ക് ചർച്ച ചെയ്ത കുറെ സിനിമകൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ കേട്ടതാണ്, ഡിസിനെ കേരളം അക്സെപ്റ്റ് ചെയ്ത പോലെ
1: ഡിസിനെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു.
0: അല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോ ത്രൂ ഔട്ട് ആ ഒരു ബീജിയം പിടിച്ചിരുത്തുന്ന ഇരുത്തും, അതുപോലെ തന്നെ ഓരോ സ്ലോ മോഷനും ഉണ്ടല്ലോ, ഭയങ്കര
1: ഗുസ്റ്റ്.
0: പക്ഷെ ചിലപ്പോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം അവർക്കത് അങ്ങോട്ടേക്ക്.
1: നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും നല്ല ജോണറാണെങ്കിലും നല്ല കഥയാണ് നല്ല സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും.
0: ദാറ്റ്സ് വാട്ട്. അപ്പൊ എന്തായാലും നേരെ നമുക്ക് ഇനി അടുത്തൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. ഡി സിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ഇതാണ് ആ ഒരു റിവെഞ്ചിന്റെ ഒരു മ്യൂസിക്, അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Adi, ini birthday celebration da chelo ende.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ഒരിക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: മാഡ്നി മാഷപ്പിന്റെ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുന്ന സമയം. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സിലൂടെയും അതിലൂടെ തന്നെ ചില എഴുത്തുകാരിലൂടെയും ഒക്കെ തന്നെ പോകേണ്ട സമയമായിരിക്കാണ്.
1: അതെ, എഴുത്തുകാരെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കഥാപാത്രങ്ങളുടെ പേരുകൾ പറയാം. ഇത് എഴുതിയത് ആരാണെന്ന് പറയണം. ഓക്കെ, ഈ തിരക്കഥകൾ എഴുതിയ ആള് ആരാണെന്ന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്. ഓക്കെ, ചേക്കിലെ കള്ളൻ മീശമാധവൻ. ഓക്കെ, മുള്ളംകൊല്ലിയിലെ വേലായുധൻ. കുമ്പളം ബ്രദേഴ്സിലെ ബൈജു. ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിലേക്ക് നമുക്ക് സമ്മാനിച്ച ആ ഒരു എഴുത്തുകാരന്റെ പേരെന്താണ്? അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിശേഷം ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ കിട്ടും,
1: മനസ്സിലായി.
0: കാരണം
1: ചേക്കിലെ കള്ളൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ,
0: വേഗം തന്നെ ഇപ്പൊ പറയും. അപ്പൊ വേഗം തന്നെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ആൻസർ എന്താണോ മനസ്സിൽ വന്നത് മെസ്സേജ് അയക്കുക 5000097.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GSR 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
5: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.

0: കഥാപാത്രങ്ങൾ പറഞ്ഞപ്പോൾ വേഗം തന്നെ കിട്ടി ഏതാണ് സിനിമയെന്നും അതിനോടൊപ്പം ആരാണ് ആ ഒരു കഥാപാത്രങ്ങൾ എഴുതിയ ആളെന്നും അല്ലേ?
1: അതെ, വളരെ സിമ്പിൾ ആണ്. രഞ്ജൻ പ്രമോദ് എന്നുള്ള ഉത്തരം എത്ര സ്പീഡിലാണ് വന്നത്!
0: ഉറപ്പായിട്ടും, കാരണം
1: ആ ചോദ്യം ചോദിച്ചാൽ എന്നെ വേണം ഓടിക്കാനായിട്ട്.
0: വിഷമാധവൻ, നരൻ, അതെ, മനസ്സിൽ നിന്ന് പോകുന്ന സിനിമകളാണോ?
1: അതെ അതെ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗബിൻ ഷാഹിർ ആണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. ഇതില് 1870 പുതുമുഖങ്ങൾ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്.
0: ഓ, അത്രയും പേര്!
1: അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സിനിമയുടെ ഒരു പ്രമേയം, താരനിര, റിലീസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും കൂടുതൽ വന്നിട്ടില്ല. വരും ദിവസങ്ങളായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും താരങ്ങൾ,
0: കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ അവസ്ഥയാണ്. കാരണം അത്രയും ഓഡിഷൻസ്, അത്രയധികം പുതുമുഖത്തെ കണ്ടുപിടിക്കുക, അവരെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല.
1: അതെ, ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന അത്രമാത്രം ആളുകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന സ്വപ്നം കാത്തു സൂക്ഷിക്കുന്ന എത്രയോ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അത്രയും ആളുകൾക്ക് ഒരു 1870 പേർക്ക് ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരാളുടെ ഒരു സ്വപ്നം അവിടെ നിറവേറ്റപ്പെടുകയാണ്.
0: ഉറപ്പായിട്ടും. ഇപ്പം അവരൊക്കെ ഈ പറഞ്ഞ പോലെ റീൽസിലൂടെ ഒക്കെ തന്നെ ചെയ്യുന്ന ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഒന്ന് സിനിമയിൽ എത്തിപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു വലിയ ചാൻസ് തന്നെ ആവട്ടെ. പിന്നെ അദ്ദേഹത്തെ പോലെ ഇത്രയും നല്ലൊരു ഡിറക്ഷനിൽ അത്രയും നന്നായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരാളുടെ കൂടെ തന്നെ തുടക്കം കുറിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ലക്കിയാണ്
1: തീർച്ചയായിട്ടും. അത്രയും ആളുകൾക്ക്, 1870 പേർക്ക് അദ്ദേഹത്തിന്റെ കൂടെ തുടക്കം കുറിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും.
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. പുതിയൊരു പുതിയൊരു റെക്കോർഡ് തന്നെയായിരിക്കും മലയാള സിനിമ.
1: അപ്പൊ എന്തായാലും ആ ഒരു സിനിമയ്ക്കും അതിന് പിന്നിലുള്ളവർക്കും എല്ലാം നമ്മളുടെ ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
6: Now? We still have time for the festive season.
5: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
7: This is Matinee Masha, only on
8: Radio Suno 91.7 FM. Matinee Masha,
9: brought to you by Safari, world-class shopping experience, Doha, Qatar.
10: And
11: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan nedu free cash vouchers.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി 24 നാല് മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്ക് ഔട്ട് സപ്പോർട്ട് പ്രീമിയം നാല് തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹി ഹൺഡ്രഡ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ഹായ് എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7. കീപ് ലിസ്ണിംഗ്.
1: ദിസ് ഈസ് മദീനേ മർസ, ഓൺലി ഓൺ
5: റേഡിയോ സുനോ 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan needu free cash vouchers.

0: നമ്മൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ പോയി തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി അടുത്തതായിട്ടൊരു റിലീസ് ഡേറ്റിലേക്കും കൂടെ പോകണം.
1: അതെ, നമ്മുടെ ജസ്റ്റിൻ ചേട്ടനും ജോയലും പിന്നെ ആഷ്ലിയും, അത് ജസ്റ്റിൻ ചേട്ടനെ മാറ്റേണ്ടി വരും.
0: അതെ,
1: ജോയലും ആഷ്ലിയും. പക്ഷേ ഈ സിനിമ എത്തുമ്പോ കഥാപാത്രങ്ങളുടെ പേരൊക്കെ മാറും.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രേമലൂല് ഇവരുടെ വേറൊരു കോമ്പിനേഷൻ ആയിരുന്നു.
1: അതെ,
0: ഓരോ സിനിമ എടുത്ത് നോക്കിയാലും ഇവരുടെ കോമ്പിനേഷൻസ് എപ്പോഴും വന്നു പോകും, സീൻസ് വരും എന്നല്ലാണ്ട് ഇവർ രണ്ടുപേരും കൂടെ പേരായിട്ടുള്ള ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല.
1: അതെ, ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധ്യതയുണ്ട്. മമ്മിതയും സംഗീത് പ്രതാപും.
0: അതെ,
1: അവർ രണ്ടുപേരും.
0: അതെ, ഹലോ ഡിയർ.
1: അതെ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, ഹലോ എന്നൊരു മലയാള സിനിമയുണ്ട്, ഡിയർ എന്നൊരു മലയാള
0: സിനിമയും,
1: പിന്നെ ഡിയർ ഫ്രണ്ട് ഉണ്ട്,
0: ഡിയർ ഫ്രണ്ട് ഉണ്ട്
1: അല്ലെ.
0: ഡിയർ എന്ന് മാത്രം ഇല്ല,
1: ഇല്ല.
0: എന്റെ ഓർമ്മയിലില്ല,
1: എന്റെ ഓർമ്മയിലും ഇല്ല. സാധ്യതയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഹലോ ഡിയർ എന്ന് പറയുന്ന മൂവിയുടെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജനുവരി 29 ഈ സിനിമ തിയേറ്ററുകളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ സംഗീത് മമിത ഈ ഒരു കോംബോ, അവർ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്, നല്ല ഫ്രണ്ട്സ് ആണ് അവർ രണ്ടുപേരും. അപ്പൊ എന്തായാലും അവർ രണ്ടുപേരും സെന്റർ ക്യാരക്ടർ ആവുന്ന സമയത്ത് രസമുള്ളൊരു സിനിമയായിരിക്കും എന്ന് നമ്മൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന, അവരുടെ തന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ 20-ാമത്തെ സിനിമയാണ് ഹലോ ഡിയർ.
0: ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമ നമുക്ക് ഈ പറഞ്ഞ പോലെ 2027 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് പോകുന്ന നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ നമുക്ക് അന്ന് ബൈജു ചേട്ടൻ ഇന്റർവ്യൂ നമ്മൾ എടുത്തപ്പോഴത്തേക്കും ബൈജു ചേട്ടൻ പറഞ്ഞു നമുക്ക് അടിപൊളി ക്യാരക്ടർ ഈ പറഞ്ഞ ഹലോ ഡിയറിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഹലോ ഡിയർ ഡിനോ പൗലോസ് ആണ് ഈ മൂവി സംവിധാനം ചെയ്യുന്നത്.
0: യെസ്,
1: അപ്പൊ ഒരു അടിപൊളി മൂവിയായിട്ട് അത് മാറട്ടെ. കാരണം ഡിനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ തണ്ണീർമത്തൻ ദിനോ, മെജോയും അങ്ങനെയുള്ള പടങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്, തിരക്കഥയിൽ ഉണ്ടായിരുന്ന ആളാണ് ഡിനോ.
0: കുറച്ച് നമ്മൾ ഡിയറിനെ കുറിച്ച് പറയുമ്പോഴേ, ഡിയർ ഏതൊക്കെ പടമുണ്ടെന്ന് പെട്ടെന്ന് നോക്കിയാ, ഇല്ലില്ല, ഡിയർ മൈ ഡിയർ മമ്മിയുണ്ട്, മൈ ഡിയർ മുത്തച്ഛനുണ്ട്, മൈ ഡിയർ കുട്ടിച്ചാത്തനുണ്ട്, മൈ ഡിയർ കരടിയുണ്ട്, എല്ലാം ഡിയർ
1: ഉള്ളൂ.
0: ഹലോ മൈ ഡിയർ റോങ് നമ്പർ ഉണ്ട്, അതൊക്കെ ഉള്ളു. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ നമുക്കൊന്ന് ചെറുതായിട്ട് സിനിമാ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ ഈവനിങ് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അത് പറഞ്ഞ ഒരാളിവിടെ ചിരിക്കുന്നുണ്ട്. സംഭവം, ഇന്നലെ ഞാൻ ഈവനിങ് ഷോ തുടങ്ങി സംസാരിച്ച് തുടങ്ങിയപ്പോ വെള്ളി വെള്ളി വെള്ളി വെള്ളി വെള്ളിയോ
2: എന്താണ്
0: കേട്ടുപോവാണ്.
2: അപ്പൊ ഓരോന്ന് അടപടനം പൊട്ടിക്കൊണ്ടിരിക്കും, ബാക്ക് ടു ബാക്ക് വെള്ളി. നിങ്ങളെല്ലാവരും ചായ കുടിച്ചിറങ്ങി. ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സ്വാഭാവികം.
0: ഞാൻ പിന്നെ പുറത്തുപോയിട്ട് കുറച്ച് ചൂടുവെള്ളൊക്കെ കുടിച്ച് കുറച്ച് രണ്ട് പാട്ടൊക്കെ ഇട്ട് പതിയെ ഒന്ന് വീണ്ടും വന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ സുനോ ബോളിവുഡ് പാട്ട് കയറി പോവാം. അപ്പൊ സുനോ അപ്ഡേറ്റ്സിലേക്ക്
1: പോവോ.
0: സുനോ ബോളിവുഡ് ആയിരുന്നു
1: നമ്മളെല്ലാം ഒരുപോലെയല്ലേ, എല്ലാം ഒന്നല്ലേ പുണ്ണി.
2: ട്രസ്റ്റ്
1: ഗംഭീരമായിട്ട് ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക.
0: ഉറപ്പായിട്ടും എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് പോയിട്ട് ഇനി ചായ കുടിക്കേണ്ട സമയമായിരിക്കാണ്. നിങ്ങളും എന്തായാലും ചായക്ക് കുടിച്ച് ഇങ്ങനെ ഇരുന്നോളൂ. ഞങ്ങൾ തിരിച്ച് ഞങ്ങളല്ല സോറി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ കീപ് ലിസണിംഗ് ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 55 സെക്കൻഡ് ആൻഡ് ഹിയർ വി ആർ വിത്ത് ദ ഈവനിങ് ഡ്രൈവ് ആൻഡ് ദാറ്റ് ഈസ് 917 ഈവനിങ്സ്. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് മുൻപ് വരെ സിനിമാ വിശേഷമൊക്കെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊരു കുട്ടി ബ്രേക്ക് എടുത്ത് പോയി ചായക്ക് കുടിച്ചിട്ട് വേഗം വന്നതാണ്. അപ്പോഴേക്കും ദാ സിദ്ദീൻ്റെ ഒക്കെ മെസ്സേജ് ഇവിടെ ഉണ്ടായിരുന്നേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ പറ്റുന്ന വിധം സഹായിക്കാൽ ആണെന്നൊക്കെ. ഓക്കെ, അടിപൊളി, സുഖമായിട്ടിരിക്കുന്നു. എന്തെൻ്റെ വിശേഷം? ഓ, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് ഷെമീർ ഒരു ഫോട്ടോ അയച്ചിരിക്കുകയാണ്. സൺസെറ്റിൻ്റെ ഫോട്ടോ ആണ്. നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ. ടോർച്ച് ടവർ ആണ് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് നേരെ സൺ ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് സ്കൈനെ മാറ്റിയെടുക്കുന്ന ഒരു സമയം. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം കുറച്ചും കൂടി ഇരുട്ടൊക്കെ കയറി കയറി വരുന്നു. അതായത് ഒരു 6 മണി 6:30 7 മണി ആകുമ്പോഴത്തേക്കും ഇരുട്ടിക്കൊണ്ടിരുന്ന സമയം ഇപ്പം നേരെ 5 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ട് ഫീല് വരുന്നുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് മുമ്പ് ഞാനും നിസയും കൂടി ഡിയർ എന്ന സിനിമയുണ്ടോ എന്ന് ഞങ്ങൾ മലയാളത്തിലാണ് ചിന്തിച്ചേട്ടോ. രവി, താങ്ക് യു സോ മച്ച് അത് ഓർമ്മപ്പെടുത്തിയതിന്. ഡിയർ എന്ന് പറയുന്ന തമിഴ് ചിത്രം ഉണ്ടായിരുന്നു അല്ലേ. ഷേ, ഞാനെങ്ങനെ മറന്നു പോയത്? അത് അതെൻ്റെ മനസ്സിലേക്ക് വന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ റിമൈൻഡിങ് ദാറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ചധികം ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എവിടെയാണുള്ളത്, ഏത് സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളത്, ഏത് റോഡിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് വേഗം തന്നെ പറഞ്ഞേ. ഒന്ന് മെസ്സേജ് അയച്ചേ 5000917-ലേക്ക്. ഞാൻ നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് കുറച്ച് ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചധികം പാട്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി പറയണേ. നമുക്ക് ആന്റണി ദാസൻ പാടിയ അഡ്വഞ്ചറേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ട് വരാം.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GS GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
6: Yes, Bebo.
5: Pay just 25% now and I can lock the gold price.
6: Yes.
5: What's the catch?
6: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
5: I still can't believe it. No catch.
6: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
7: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100 days സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. October 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100% ഷോപ്പിംഗ് മഹാമഹം.
8: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
9: You are listening to
10: Radio Suno 91.7.

ഓള് സോങ് കേട്ട് അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഹിജാബി സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയമാണിത്. വെൽക്കം ബാക്ക് 917 ഈവനിങ്സിലേക്ക്. എന്തായാലും ഇവിടെ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഞാനുണ്ടല്ലോ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രതാം എന്ന് പറയുന്ന ഒരാളുടെ യൂസർ നെയിം ഉള്ള ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കണം എന്ന്, ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് വെരി റെലവെൻ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു കാഷ്വൽ ഒരു കോൺവെർസേഷനിലൂടെ ഇയാൾ പറഞ്ഞൊരു കാര്യമാണ്. ആളുടെ കുക്കിനോട് ചോദിക്കുകയായിരുന്നു, മോൻ എന്താണ് ചെയ്യുന്നത്, ആൾക്കൊരു മോനുണ്ട്, മോൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുക്ക് പറയുകയാണ്, വീട്ടിലെ ആൾ പറയുകയാണ് ദാറ്റ് മോനി ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയാണ്, അതിലൂടെ ഏകദേശം 50,000 മുതൽ 60,000 വരെ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് കേട്ടോ, റുപ്പീസാണേ പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഈ സ്മാർട്ട് ഫോൺസിൻ്റെ ഒക്കെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, ഈ ടെമ്പേർഡ് ഗ്ലാസ്, അതൊക്കെ ലോക്കലായിട്ടുള്ള മൊബൈൽ ഷോപ്പുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ആൾ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഹേ, ഇത് അടിപൊളി ഒരു ബിസിനസ് ആണല്ലോ എന്നപ്പോൾ ഈ ആൾക്ക് തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ആൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, നമ്മളൊക്കെ തന്നെ എത്ര തവണ നമ്മുടെ ഫോണ് ബാക്ക് ടു ബാക്ക് ആ ഒരു ടെമ്പേർഡ് ഗ്ലാസ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ മാറ്റി മാറ്റി പോയിക്കൊണ്ടിരിക്കും തോറും അത് വീണ്ടും ചില്ലുപൊട്ടും, വീണ്ടും കൊണ്ടുപോയി മാറ്റും. അപ്പം ഇതിങ്ങനെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലൈക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് നടക്കാനായിട്ട് പറ്റുന്ന നല്ല ചാൻസസ് ഉള്ള ഒരു രീതിയിലും ഡൗൺഫോൾ ഇല്ലാത്തൊരു മാർക്കറ്റാണ്. അപ്പോൾ ഹീസ് റൈറ്റിംഗ് ഔട്ട് അതിൻ്റെ ആ ഒരു ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ തന്നെ അത് കണ്ടപ്പോൾ എൻ്റെ ഫോണിലേക്കൊന്ന് നോക്കി, എൻ്റെ ഫോണിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ, ഇത് മാറ്റാറായോ എന്നൊക്കെ ഒന്ന് തോന്നിപ്പോയി. നിങ്ങളുടെ തന്നെ ഫോൺ ഇപ്പോൾ ചെറുതായിട്ട് ചില്ല് പൊട്ടിയിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലക്കായിരിക്കും അത് കുറച്ചുകൂടെ പൊട്ടിയിട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുപോയി മാറ്റിയവരുണ്ടാവും. അതൊക്കെ പോട്ടെ, ഞാൻ ഗ്ലാസ് പോലും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പോലെ മണ്ടത്തരം കാണിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും. കാരണം ഞാൻ ഗ്ലാസ് ഇട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം, ആ ഒരു ഒരു ഒരു ഒരു തോന്നൽ എനിക്കിപ്പോഴാണ് വന്നത്. മാത്രമല്ല ചെറുതായിട്ട് എൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയ സ്ക്രാച്ച് വീണിട്ടുമുണ്ട്, ഞാനത് ഓർത്തില്ല. കാരണം എൻ്റെ സൈഡിൽ ചെറിയൊരു കേവ് ഉള്ളതുകൊണ്ട് ഫോണിൽ എത്ര തവണ ഞാൻ ഗ്ലാസ് ഇട്ടാലും നിൽക്കുന്നില്ല. അവസാനം ഞാൻ എന്തോ ഒരു തവണ എന്തോ മാറ്റിയിട്ട് ആ ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഇടാന്ന് ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു സംഭവം വായിച്ചപ്പോഴാണ് ഓർത്തത്. അപ്പോൾ എനിക്ക് ഒന്ന് നിങ്ങളോടും ചോദിക്കണം തോന്നി, എത്ര പേരുടെ ഫോണിലിപ്പം ആ ഒരു പ്രൊട്ടക്ടർ ഗ്ലാസ് പൊട്ടിയതായിട്ടുണ്ട്, എത്ര പേരുടെ കയ്യിലുണ്ട്? അല്ലെങ്കിൽ നേരെ തിരിച്ച് മാറ്റാണ്ട് കുറേ നാളായിട്ട് കൊണ്ട് നടക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഗ്ലാസ് തന്നെ ഇടാണ്ട് നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണേ 500-00917 സനിലേട്ടൻ വന്നല്ലോ, ഹലോ, ഗുഡ് ഈവനിങ്. റിയാസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, റിയാസിൻ്റെ ആ ഫോട്ടോ എനിക്കധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ സങ്കടം തോന്നി കണ്ടപ്പം, നല്ല ക്ലൈമറ്റ് പുറത്ത് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടപ്പോൾ ഒരു സങ്കടം. നീതിശേഖരൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു കേട്ടോ, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് അയച്ച ഫോട്ടോസ്, രണ്ട് സെൽഫിയും ഞാൻ കണ്ടിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരുടെയും ഗുഡ് ഈവനിങ് മെസ്സേജസും ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും ഈ പറഞ്ഞ ഈവനിങ് ഡ്രൈവിന് ഇറങ്ങി എത്ര പേരാണ് ഫോൺ കവറല്ല, ഞാൻ ഉദ്ദേശിച്ച ഫോണിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഗ്ലാസ് സ്ക്രീൻ പ്രൊട്ടക്ടർ എത്ര പേരാണ് മാറ്റാണ്ടുള്ളത്, അല്ലെങ്കിൽ പൊട്ടി ഇപ്പോഴും ഇരിക്കുന്നത് ഒന്ന് പറയണേ 500-00917 നമുക്ക് വിനീത് ശ്രീനിവാസൻ്റെ അടിപൊളി

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലെൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: You're listening to 917 Evenings.
4: Joy Alukas 917 Evenings,
5: presented by
0: Joy Alukasil. Verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare mathram.
6: Powered by
7: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी. स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
1: ഗോൾഡ് റേറ്റ് എത്രയായി എന്ന് നോക്കേണ്ട സമയമായിരിക്കാണ്. റൈറ്റ് നൌ 24 ക്യാരറ്റ് ഗോൾഡ് 504.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 465 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 441 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 380.50 കത്തറിയാൽ. ഗോൾഡ് റേറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്കൈ ജ്വല്ലേഴ്സ് ആണ്. ഒപ്പം നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുക, നിങ്ങളുടെ ഫോൺ കവർ ഈ പറഞ്ഞ പോലെ തന്നെ പൊട്ടിയിട്ടിരിക്കുകയാണോ, കുറച്ച് ഞാൻ ചോദിച്ച പോലെ ആ സ്ക്രീൻ പ്രൊട്ടക്ടർ ഫുള്ളാകെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണോ, നേരെ തിരിച്ച് സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യാത്ത ഒരാളാണോ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ 5000079 17.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ, ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
5: Now? We still have time for the festive season.
4: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
6: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
7: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
6: അപ്പൊ കാർ,
7: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
8: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
9: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
10: You are listening to Radio Suno 91.7.

ആരോമലിംഗ് എന്ന് പറയുന്ന സിനിമയിലെ സൂരജ് സന്തോഷ് പാടിയ നല്ലൊരു പാട്ടാണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫീവറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയത് ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഗ്ലാസിനെ കുറിച്ചിട്ടാണ്. അതാണ് ഇപ്പം ഏറ്റവും വലിയൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി, കാരണം എല്ലാവരുടെയും ഫോൺ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനുവേണ്ടി സ്ക്രീനിന് വേണ്ടി സ്ക്രീൻ കാർഡ് അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ മേടിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴേക്കും ഫൈസലിൻ്റെ മെസ്സേജാണ്, നമസ്കാരം ആർജി അഷ്ടമി, നല്ല പാട്ടുകൾ കേൾക്കാൻ തരുന്നതിന് നന്ദി. ഞാനിപ്പോൾ കോർണിഷിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ദുഖാനിലേക്കാണ് യാത്ര. പിന്നെ എൻ്റെ മൊബൈലിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിരിക്കുന്ന ഫൈസലിന് താങ്ക് യു സോ മച്ച്. ദിൽഷാദിൻ്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ ഫോണിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ പോയ കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. കാരണം ഞാനത് ഇടണം എന്ന് വിചാരിച്ചതാണ്, കുറച്ച് സ്ക്രാച്ചും വീണു. അപ്പോഴേക്കും ഇതാ എൻ്റെ മൊബൈലിൻ്റെ ഗ്ലാസ്സും പൊട്ടി. ടൈം കിട്ടുന്നില്ല, മാറ്റണം, ഇന്ന് തന്നെ മാറ്റണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയാവും എനിക്കും. ഡിസ്പ്ലേ സ്ക്രാച്ച് ആയാലോ, താങ്ക്സ് ഫോർ ദ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടാണ് ദിൽഷാദിൻ്റെ മെസ്സേജ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരു മണ്ടത്തരം പറ്റിയത് ഞാൻ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടല്ലോ, വളരെ വളരെ സന്തോഷമുണ്ട്. ആൻഡ് അടുത്ത മെസ്സേജ് S23. ഓക്കെ, പൊട്ടി എടുത്തു മാറ്റി. ആ എന്നെ പോലെ തന്നെ പൊട്ടിപ്പോയപ്പോൾ എടുത്തു മാറ്റി. ഓക്കെ, പുതിയത് എല്ലായിടത്തും കിട്ടുന്നില്ല, അൽവത്താൻ മോളിൽ മാത്രം. അവിടെ കുറേ ഷോപ്പുണ്ടല്ലോ, മൊബൈൽ ഷോപ്പുകൾ ഇഷ്ടം പോലെയാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ചോക്കോപ്പായി, ചോക്കോപ്പായിയുടെ മെസ്സേജ്. ചോക്കോപ്പായിയുടെ ഓ സ്ക്രീൻ പൊട്ടിയത് എൻ്റെ മോനെ, ഇമാതിരി അവസ്ഥയിലാണല്ലേ സ്ക്രീൻ പൊട്ടിയിട്ടുള്ള അവസ്ഥ. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ ഫോൺ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു കാര്യം കാണാൻ പറ്റൂലല്ലോ, ഇതെവിടെയോ എന്തോ. ഇത് ശരിക്കുള്ള ഫോട്ടോ തന്നെയാണോ അയച്ചിരിക്കുന്നത്? എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ എന്തെങ്കിലും ആണി വെച്ചിട്ട് അടിക്കുമ്പം ഒരു എഫക്റ്റ് കിട്ടൂലേ, ആ അതുപോലെയാണ് പൊട്ടിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റാതിരിക്കാൻ പറ്റില്ല. എന്നാലും അത് മാറ്റിക്കോളൂ, പെട്ടെന്ന് തന്നെ മാറ്റിക്കോളൂ. ഇങ്ങനെ ഗ്ലാസ് പൊട്ടിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് പ്രൊട്ടക്ടർ പൊട്ടിയ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ സ്ക്രാച്ച് വീണ ആകെ പ്രശ്നമാണെന്ന്. എൻ്റെ ഓൾറെഡി വീണു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈഡ് എഡ്ജ് ഇങ്ങനെ കേവായിട്ടിരിക്കുന്നിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പല പല പുതിയ സംഭവങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, ലൈക്ക് ഗ്ലാസ് ഗ്ലാസ് അല്ലാണ്ട് പല പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. ഞാൻ അങ്ങനെയൊന്നും ട്രൈ ചെയ്യാൻ നോക്കാറില്ല. നേരത്തെ വെച്ചാൽ ഞാൻ ഈ ഗ്ലാസ് പ്രൊട്ടക്ടർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പല പല സംഭവങ്ങളുണ്ടല്ലോ, അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ കുറച്ച് ഷെയ്ഡ് ഉള്ളത്, അതായത് സൈഡിൽ നിന്ന് എന്തായാലും പറയുക പ്രൈവസി പ്രൊട്ടക്ടർ, യെസ് അങ്ങനെയൊക്കെ അല്ലേ നോക്കാറുള്ളത്. നമുക്ക് പാവങ്ങൾ, അങ്ങനെ പ്രൈവസി പ്രൊട്ടക്ടറൊന്നുമില്ല, നോർമൽ പ്രൊട്ടക്ടർ കിട്ടുക, ആ പ്രൊട്ടക്ടറോ പ്രൊട്ടക്റ്റ് ഇല്ലാണ്ട് അടിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിനെപ്പോലെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്ന് വേഗം മെസ്സേജ് അയക്കൂ 500-00917.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ 917 ഈവനിംഗ്.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
0: അപ്പം ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് 46 സെക്കൻഡ് കറക്റ്റ് ആ സമയത്ത് എത്തിയപ്പോഴേക്കും ഞാനൊരു ചെറിയൊരു പണിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മുൻപ് കേട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളിപ്പം കണ്ടിന്യൂസ്ലി കേൾക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. സോ ബേസിക്കലി നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ വരുന്ന 16-ാം തീയതി നമ്മുടെ സ്വന്തം ഷഹബാസ് അമൻ ഖത്തറിലെത്തി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺസേർട്ട് നടത്താണ്, അല്ലെങ്കിൽ അത്രയും നല്ലൊരു മ്യൂസിക്കൽ ഈവനിങ് നമുക്ക് വേണ്ടിയിട്ട് തരാൻ പോവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ടിക്കറ്റ്, അതായത് അവിടെ പോയിരുന്ന ഷഹബാസ് അമൻ്റെ പാട്ട് കേൾക്കാനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്, അതിൻ്റെ ഒരു കോൺടെസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ പ്രോഗ്രാമിലേക്ക് പോകാം. സോ ബേസിക്കലി
1: Univents orukunu Tea Time Presents Pranayathinal Shahbaz paadunu Official Radio Partner Radio Suno
0: പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റിനി മാഷപ്പിൽ ഞാനും നിസയും കൂടി തന്നൊരു ക്ലൂ ആയിരുന്നു സൂര്യൻ. ഓക്കെ, സൂര്യൻ എന്ന് പറയുന്നൊരു വാക്ക്. ഇനി ഞാൻ ഇപ്പം അടുത്ത വാക്ക് തരാൻ പോവാണ്. ആ വാക്കുകൂടി കേട്ടതിന് ശേഷം ഷഹബാസ് അമൻ്റെ ഏതെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചിട്ട് ഏതെങ്കിലും പാട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, കാരണം റാൻഡംലി ആയിരിക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെയുള്ള വാക്കുകളായിരിക്കും ഞങ്ങൾ തരുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ പാട്ടിൽ എവിടെയെങ്കിലും ആ ഒരു വാക്ക് വന്നേക്കാം. അപ്പോൾ ഇനി അടുത്ത വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്ത്. മാനത്ത് എന്നതാണ് എൻ്റെ വാക്ക്. ഓക്കെ, അപ്പോൾ ഈവനിങ് ഷോയിൽ ദാ ഇപ്പോൾ മാനത്ത് എന്നുള്ളൊരു വാക്കും കൂടി തന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ടാണോ ഷഹബാസ് അമൻ്റെ ആ ഒരു സോങ് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. എന്നിട്ടായിരിക്കും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ബുക്ക് ദ ടിക്കറ്റ്സ്. ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ക്യൂ ഇവൻസ് ആണ് നമുക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ക്യൂ ഇവൻസ് അവരുടെ തന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം പേജസിലൊക്കെ തന്നെ അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. വേഗം തന്നെ പ്രോഗ്രാം എൻജോയ് ചെയ്യാനായിട്ട് റെഡി ആയിക്കോളൂ. ഈ ഫ്രൈഡേ നമുക്ക് ഷഹബാസ് അമ്മനൊപ്പം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് QNCC. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ്, ഐ ആം ഓൾറെഡി തിങ്കിങ് അബൌട്ട് വീക്കെൻഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. വീക്കെൻഡ് ഓൾറെഡി ചിന്തിച്ച് ആലോചിച്ച് ഈ പറഞ്ഞ പോലെ റെഡിയാക്കി വയ്ക്കുന്നത് നല്ലൊരു കാര്യമാണ്. മൊബൈൽ പ്രൊട്ടക്ഷൻ ഇസ് ദ ബെസ്റ്റ് വൺ. ഓ ഓക്കെ, ബിറ്റ് എക്സ്പെൻസീവ് ബട്ട് റീപ്ലേസ് അണ്ടർ ദ സെയിം മൊബൈൽ. ഓക്കെ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഇപ്പം എനിക്ക് ഷാനുവിൻ്റെ മെസ്സേജ് വന്നത്. ബിജു ചേട്ടാ, ഞാൻ ആ ഓഡിയോ കേൾക്കുന്നത് എനിക്ക് കേട്ടോ. തൻസീറിൻ്റെ മെസ്സേജ് ഉണ്ട്, പാട്ട് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. സുജിത്തിൻ്റെ മെസ്സേജ്, ഓ ബാക്ക് ടു ബാക്ക്, ഞാൻ ഇത് കണ്ടില്ല കേട്ടോ. കുറേ മെസ്സേജ് പാട്ട് കണ്ടുപിടിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. എൻ്റെ വാക്ക് നിങ്ങൾ മറക്കണ്ട, മാനത്ത്. ഇനി നിസയും ഞാനും മാറ്റിനിയിൽ തന്ന വാക്ക് സൂര്യൻ. അപ്പോൾ വേഗം തന്നെ ആലോചിച്ച് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917.

0: ബി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: ഹായ്, ഞാൻ സലീം കൊടുത്തു.
0: You're listening to Radio Suno 91.7.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: It's back.
5: LG and Zephos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാ ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുകാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
2: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം. 917 evening.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
8: Joy Alukas 917 evenings presented by
2: Joy Alukas il verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
9: Powered by
10: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
11: and
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ആജ്കൽ, സോറി ലവ് ആജ്കൽ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ചില പാട്ടുകളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു പാട്ട് ചോദിച്ചിരുന്നു, ഞാൻ കുറച്ച് നേരം ഇടകത്ത് തപ്പിക്കൊണ്ടിരിക്കുക, എനിക്ക് ആ പാട്ട് ഇടുന്നില്ല. ആരാണ് ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ മെസ്സേജസ് ഇൻ ബിറ്റ്വീൻ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ വന്നപ്പോൾ അതും മിസ്സായി പോയിന്നേ. എന്ത് ചെയ്യാൻ, ഞാൻ കുറച്ച് നേരമായിട്ട് അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനിടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ടെക്നോളജി ടെക്നോളജിയുടെ പോക്ക് എന്ന് പറഞ്ഞ ഒരു വമ്പൻ പോക്കാണല്ലോ, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു പുതുതായിട്ടുള്ളൊരു കോഫി മെഷീനെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത്. അതായത് 1 TB 1 TB ഉള്ള ഒരു കോഫി മെഷീൻ, ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിംഗ്സ്. സോ ബേസിക്കലി 1 TB ഡേറ്റ, ഓക്കെ, 10 ദിവസത്തിനുള്ളിൽ ഈ 1 TB ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോഫി മെഷീൻ. ഇത് ഒരു ഹ്യൂജ് ഡിബേറ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ. കാരണം ഇത്രയും ഈ പറഞ്ഞ പോലെ ഒരു ഒരു ടെക്നോളജി അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഒരു കോഫി മെഷീനിൽ അങ്ങനെ ഒരു 1 TB ഒക്കെ ആഡ് ചെയ്യേണ്ട രീതിയിൽ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ വേണോ എന്നുള്ളൊരു രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. ബിക്കോസ് ഒരു അൺയൂഷ്വൽ ആണല്ലോ ഈ ഒരു ഡേറ്റ കൺസംപ്ഷനും കാര്യങ്ങളും ഇത്രയും എടുക്കുക എന്ന് പറയുന്നത്. അത്രയധികം ഈ പറഞ്ഞ പോലെ വൈഫൈ കണക്ഷൻസും കാര്യങ്ങളും കോഫി മെഷീനിലേക്ക് കൊടുക്കുക എന്ന് ആലോചിച്ച് നോക്ക്. ആൻഡ് ഇതിലൂടെ തന്നെ ഹോം നെറ്റ്വർക്കിന് ഭയങ്കരമായിട്ട് ഈ കോഫി മെഷീൻ യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ ആ ഡേറ്റ അത്രയും അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം അതിൽ കറണ്ട് ചാർജും അല്ലെങ്കിൽ ഈ പറഞ്ഞ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ വേണമല്ലോ. സോ ഇതാണ് ഈ പറഞ്ഞ പോലെ ഈ കോഫി മെഷീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു 1 TB കോഫി മെഷീൻ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളതിൽ കോഫി കുടിക്കുക അല്ലെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യുമോ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിക്കും ഇതിൽ തന്നെ കുടിക്കണം, ഇത് എവിടെയെങ്കിലും വെച്ചാൽ പോരെ. ഈ പറഞ്ഞ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഇത്രയും അധികം ടെറാബൈറ്റ് യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓ ആലോചിക്കാൻ പറ്റുന്നില്ല, അതിനകത്ത് വെള്ളം ഒഴിക്കുന്ന കാര്യം തന്നെ. അപ്പോൾ എന്തായാലും വന്നിട്ടാണ് ഈ കോഫി. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇതൊരു ക്യൂരിയോസിറ്റി നിറഞ്ഞൊരു കാര്യമായിരുന്നു. 1 TB അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി മെഷീൻ. All hits, all day. This is Radio Sino 91.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
3: മർസ, ബി ഫ്രഷ്, ബി യു. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 hours റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 times പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 days വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
4: It's back.
5: LG and Zappos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 years എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് എവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
3: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
6: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
3: Radio Suno 91.7.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी. स्काई ज्वेलरी नाउ ओपन एट
1: पुण्य वचनങ്ങളിലൂടെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത് അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാംഗിനുള്ള സമയം.

0: and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Innivade Oro purchase in Neda. Urapaya gift voucher. Oppo Boonvershate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. Indu Tanisandrasiku, Jumbo Stores LG brand shops. Alangil, JumboSoup.co.
1: Vega Magate, e offer October 19th Matram. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: ഇതാ മർസയുടെ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ നിന്നും ഒരു തകർപ്പൻ സെഞ്ചുറി. 100-day സെലിബ്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫർ. ഗ്രോസറി, ഫ്രഷ് ഫ്രൂട്ട്സ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും കിടിലൻ ഓഫറുകൾ. ഒക്ടോബർ 12, 13, 14 തീയതികളിൽ മർസ മദീനത്ത് ഖലീഫ സൗത്ത് ബ്രാഞ്ചിൽ ഓഫറുകളുടെ തകർപ്പൻ ഇന്നിംഗ്സ്. 100-ൽ 100% ഷോപ്പിംഗ് മഹാമഹം.
4: മർസ, ബി ഫ്രഷ്, ബി യു.
5: 917 evenings.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarinte Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം 7 മണി കഴിഞ്ഞ 2 മിനിറ്റ് ഈ ഒരു സമയമായപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ തണുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ ഭയങ്കര എ സി ആണ്, അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കുകയാണ്. എന്തായാലും പുറത്തും ഈ പറഞ്ഞ പോലെ തണുപ്പ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഭയങ്കരമായിട്ട് മഴയും ഇടിവെട്ടും ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു, ഇതുവരെ ആയിട്ടത് വന്നിട്ടില്ല. എനിവേ ലെറ്റ് സീ, ആ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ ഒരു സമയത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ചെറുതായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, നാട്ടിലൊക്കെ ആണെങ്കിൽ ഫോണിപ്പം റേഞ്ചൊന്നും ഇല്ലയെന്ന് വിചാരിച്ചോ, നമ്മൾ കുറച്ച് നേരം ഈ മഴയാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുമുള്ള സ്ഥലമാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരായിട്ടും സ്പെൻഡ് ചെയ്യാനും കുടുംബമായിട്ടിരിക്കാനും അല്ലെങ്കിൽ കുറച്ചധികം നേരം നമുക്കൊന്ന് എല്ലാം നോട്ടീസ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും ഇപ്പം എല്ലാവർക്കും കയ്യിലെ ഫോണിനകത്ത് കുറച്ച് നേരം ഇൻ്റർനെറ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഞ്ച് ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും പറ്റൂല, അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ച് നേരം ഒന്ന് പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്, അപൂർവത്തിൽ, അപൂർവം മാത്രം. എന്തായാലും ഈ ഒരു ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നെറ്റ്വർക്കിൻ്റെ സ്പീഡും റേഞ്ചും ഒക്കെ വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 5G തന്നെ അന്വേഷിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 3G അല്ലെങ്കിൽ 4G എത്തിക്കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ആകെ മൊത്തത്തിൽ സമാധാനം ഇല്ലാണ്ടാവും. ഇപ്പോൾ ഈ 5G ആലോചിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി 6G എത്താനായിട്ട് പോകുന്നു. അതും നാട്ടിലിപ്പം ജിയോ ആണ് ആ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതായത് അവർ ഗിയറിംഗ് അപ്പ് ഫോർ 6G, അതിൻ്റെ അറൈവലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 6th generation മൊബൈൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2030 ആ ഒരു ഫൈനലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ലിമിറ്റ് 2030 മുൻപായിട്ടാണ്. ആൻഡ് ഇന്ത്യ വിൽ ബിക്കം വൺ ഓഫ് ദിസ് ഫസ്റ്റ് കൺട്രീസ് ടു റോൾ ഔട്ട് ടു 6G സർവീസസ് എന്നാണ് ജിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് 6G കണക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര സ്പീഡും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. മഞ്ഞുമൽ ബോയ്സിലൊരു പാട്ടിലേക്കാണ് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
3: This is Radio Suno
4: 91.7 FM,
3: Qatar's favorite radio station.

0: ഞാനൊരു വാക്ക് തന്നിരുന്നു, ആ ഒരു വാക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. മാനത്ത് എന്നതാണ് വാക്ക്.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
0: ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്ന വിന്നേഴ്സിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആഗ്രഹിക്കും. ഒരു വാക്ക് ഉച്ചയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്കാണ് മാനത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഷഹബാസ് അമ്മൻ്റെ പാട്ടുകളിൽ നിന്നും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വാക്ക് വരുന്ന പാട്ട് ഏതാണ് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കുക 5000997 ക്യൂൻ ഇവൻസ് ആണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതിഗംഭീരമായിട്ട് നടത്താൻ പോവുകയാണ് ക്യു എൻ സി സിയിൽ വെച്ച് ഈ വരുന്ന 16th. ഇതിന്റെ ടിക്കറ്റ്സ് ഒക്കെ തന്നെ ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ടിക്കറ്റുകൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ റേഡിയോ സിനിമയിലൂടെയും ടിക്കറ്റുകൾ കിട്ടാനായിട്ട് അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് കണ്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് സീറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ലക്കി ആയിട്ടുള്ള ഒരു വിന്നറിനായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഒന്നല്ല ഒന്നിൽ കൂടുതൽ വിന്നേഴ്സിനായിരിക്കും ചിലപ്പോൾ ടിക്കറ്റ്സ് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് വേഗം മെസ്സേജ് അയച്ചോളൂ 5000997. കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ പോകുന്നോട്ടെ. അതിനിടയിൽ എനിക്കിവിടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ. ബദ്രിനാഥിന്റെ സോങ് വെക്കും, ഇവിടെ സമാധാനം തരുന്നില്ല, ഇവര് വല്ല കാര്യമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട് ധന്യ ധന്യക്ക് ആള് സമാധാനം തരുന്നില്ലല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞും പോയി ഷടാ, ഞാൻ ആ പാട്ടെടുക്കാൻ വിട്ടു. ഞാനൊന്ന് ആ പാട്ടിപ്പോൾ എടുത്തിട്ട് ലൈക്ക് ഈ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഞാൻ വീണ്ടും വന്നിട്ട് ഞാൻ ആ പാട്ട് വെച്ചിരുന്നതായിരിക്കും. ധന്യ ഇപ്പം കേൾക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബദ്രിനാഥിന് വേണ്ടി സ്പെഷ്യലി ഞാൻ ബദ്രിനാഥ് സോങ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം കൊച്ച് എനിക്ക് വേണ്ടി ഇന്നലെ മുതൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ തെലുഗു വേർഷൻ ആയിരിക്കും കേട്ടോ വയ്ക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചു തരാം, ഉറപ്പായിട്ടും വെച്ചുതരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ മലയാളം ഒന്ന് കേട്ട് നോക്കട്ടെ. മലയാളം ഓക്കെ ആണെങ്കിൽ ഞാൻ മലയാളം വെച്ചുതരാം, ഇല്ലെങ്കിൽ ഞാൻ തെലുഗു വെച്ചുതരാം. തെലുഗു എനിക്കറിയാം, ഫുൾ അറിയാം. പക്ഷേ ഞാൻ മലയാളം കേട്ടിട്ടില്ല. മലയാളം ഓക്കെ ആണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആ ഒരു മലയാളം വേർഷൻ വെച്ചിരുന്നതായിരിക്കും. ധന്യ ഓക്കെ സെറ്റ് ഫൈൻ ഓക്കെ. ചെറിയ മക്കളാണ് അച്ചടാ, ഞാൻ വെച്ച് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ പ്ലീസ്. അല്ല മീനെ സംഭവം ഞാൻ, അയ്യോ വാക്ക് മറന്നോയല്ലോ. ആ പാടി നോക്കിയതാ ഞാനൊന്ന് മനസ്സില്ല. മാനത്ത്, മാനത്ത് എന്നതാണ് വാക്ക്. അപ്പം ഇത് ഷഹബാസ് അമ്മൻ്റെ പാട്ടുകളിൽ തന്നെ ഒരു പാട്ടിൻ്റെ വരികളിൽ വരുന്നൊരു വാക്കാണ് മാനത്ത് എന്നത്. ഉച്ചയ്ക്ക് വേറൊരു വാക്ക് പറഞ്ഞിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് അടുത്ത വാക്ക് തന്നത്. അപ്പോൾ വേഗം കണ്ടുപിടിച്ച് വേഗം മെസ്സേജ് അയച്ചോ 5000997. ബദ്രിക്കുട്ടാ വെയിറ്റ് ചെയ്യൂട്ടോ, ചേച്ചി ഇപ്പം വരാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
4: ആകാശമായവളേ.
3: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999090.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ്. വയലാർ ശരചന്ദ്രവർമ്മയാണ്
7: തൊണ്ണൂറ്റി ഒന്ന്
6: ദശാംശം 7 റേഡിയോ സുനോ. 91.7

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிறத்தில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഒരു പാട്ട് ഇന്നലെ മുതൽ ഇന്ന് വരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു മോന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പ്രോമിസ് കൊടുത്തതാ ഇന്നലെ എനിക്ക് വയ്ക്കാൻ പറ്റിയില്ല. ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം വയ്ക്കാന്നാ പറഞ്ഞത്. പക്ഷേ പാവം വീട്ടുകാർക്ക് ഒരു രീതിയിൽ സമാധാനം കൊടുക്കാത്തത് കൊണ്ട് ഞാൻ ആ പാട്ട് വയ്ക്കാന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അത് മലയാളത്തിൽ ഞാൻ കേട്ടോക്കി. ചില തെലുഗു സോങ്സ് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പം ഒരു സുഖം ഉണ്ടാവില്ല കേൾക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ആ ഒരു തെലുഗു പോർഷൻ തന്നെ കേൾക്കാന്ന്. ഭയങ്കര രസമാണ്. എനിക്ക് എപ്പോഴും ഞാൻ കേൾക്കുന്നൊരു പാട്ടാണ്. എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ തന്നെ കുറച്ചൊരു ഒരു ഹൈ സോങ്സ്, ഭയങ്കര ഒരു എനർജറ്റിക് സോങ്സ് കേൾക്കണം എന്ന് തോന്നുമ്പോൾ കേൾക്കണ പാട്ടാണ്. ജാസി ഗിഫ്റ്റ് ആണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേട്ട് നോക്കൂ, ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഫോർ യു ബദ്രിനാഥ്.

0: ഇങ്ങനെയൊക്കെ നമുക്ക് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഹാപ്പി ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു മോനെ ഒന്ന് ഹാപ്പി ആക്കിയതാണ്. ആള് ഫുൾ ഹാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ആളുടെ ഹാപ്പിനെസ് ഞങ്ങളോടും കൂടി ഷെയർ ചെയ്യൂട്ടോ. തന്നെയാണ് ഫോട്ടോയോ വീഡിയോയോ ഒക്കെ ആയിട്ട് അയച്ചു തരൂ. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ ലിസണിംഗ് ടു റേഡിയോ സ്നോ 91.7 FM.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
5: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
6: Adi, ende birthday celebration enda chelavu ende?
7: Samsung mathi mathi.
8: ഉഫ്, ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
1: This is Radio Suno
10: 91.7 FM,
1: Qatar's favorite radio station.
11: Chennai Beats.
12: Tamil Head of the Hour.
13: In the art of podumakkolanda.

0: Free cash vouchers on diamond jewelry? Seriously, Mahi?
1: Yes, Bebo.
0: Pay just 25% now and I can lock the gold price.
1: Yes.
0: What's the catch?
1: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
0: I still can't believe it. No catch.
1: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: നൈൻ വൺ സെവൻ ഈവനിംഗ്സ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarine Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ സമയം 8 മണി കഴിയുമ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത് ഖത്തർ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പറഞ്ഞൊരു കാര്യമാണ്, ഇൻ കോപ്പറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ലൈസൻസ്, ഓക്കെ, അതും ടെമ്പററി കൊമേഴ്ഷ്യൽ ലൈസൻസ് ആൻഡ് പ്രൈസ് രജിസ്ട്രേഷൻ ചില പ്രൊവൈഡേഴ്സിന് സീലൈൻ ഏരിയയിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അൽ വക്ര ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് എല്ലാ റിക്വയർഡ് ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്ത് ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കാനെന്നാണ്. അങ്ങനെ ഈ പറഞ്ഞ റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നും ആൻഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതിനോടൊപ്പം സിവിൽ ഡിഫൻസ് സർട്ടിഫിക്കറ്റ് ഫോർ മോട്ടോർ സൈക്കിൾ റെന്റൽ ഔട്ട്ലെറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ അതിൽ തന്നെ ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു, നമ്മളുടെ MOCI ഓപ്പൺ ചെയ്തിരിക്കുന്നത് ടെമ്പററി കൊമേഴ്ഷ്യൽ ലൈസൻസിന് വേണ്ടിയിട്ടാണ്, സീലൈൻ ഏരിയയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ ഗോ ടു ദ ഗവൺമെന്റ്സ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ അതിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് തന്നുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഇത് 917 evenings.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
2: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

ഇന്ന് ഒക്ടോബർ 12 തീയതി. ഇനി ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒക്ടോബർ 16 അതിഗംഭീരമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് നമ്മുടെ 974 ബീച്ച് ഒരുങ്ങുന്നത് കേട്ടോ. ഫെസ്റ്റിവൽ ഓഫ് വെക്കേഷൻ ആൻഡ് ഫൺ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. ദ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി ആണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഫാമിലീസിനെയും റെസിഡൻസിനെയും ഒക്കെ തന്നെ ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് വെക്കേഷൻ ആൻഡ് ഫൺ അറ്റൻഡ് ചെയ്യാനായിട്ട്. 974 ബീച്ചിൽ എപ്പോഴും നമുക്കറിയാം ഭയങ്കര ഒരു ക്ലോസ്ഡ് ഫാമിലി എൻവയോൺമെന്റിലാണ് പരിപാടികൾ നടത്താറുള്ളത്. ഈ ഒരു ഫ്രൈഡേ ഒക്ടോബർ 16 തീയതി അതുപോലെ തന്നെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. സോ ഈ പറഞ്ഞ പോലെ ആ ഒരു ബീച്ച് ഫൺ എൻജോയ് ചെയ്യാനും ഒരുപാട് ക്രിയേറ്റിവിറ്റി, അതിനോടൊപ്പം തന്നെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് 3 മുതൽ 7 വരെയാണ് ഇവർ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ഈ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ആർട്ട്, ക്രാഫ്റ്റ്, ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ബബിൾ ഷോസ്, ഫേസ് പെയിന്റിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ 15 riyal അതൊക്കെയാണ്, ഒരു 14 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കുറച്ചും കൂടി അഡൽട്ടിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ ഒരു 35 riyal ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വെഹിക്കിൾ എൻട്രിക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് വെക്കേഷൻ ആൻഡ് ഫൺ നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും നല്ല രസകരമായിട്ടുള്ളൊരു ഇവന്റ് തന്നെയായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് മിനിസ്ട്രി ഒരുക്കുന്നത്. സോ ജസ്റ്റ് ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അതേസമയം തന്നെ അതേ ദിവസം തന്നെ ഇൻഫാക്ട് നടക്കുന്ന മറ്റൊരു ഇവന്റിനെ കുറിച്ചിട്ടും എനിക്ക് പറയാനായി ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa. 917 evenings. Chennai beats.
1: Tamil head of the hour.
2: In the art of podumakkolanda.

0: ചുമക്കാം.
1: ഇന്ന് രണ്ട് ക്ലൂ ആണ് തന്നത്. ഈ രണ്ട് വാക്കുകൾ വെച്ചിട്ട് ഒരു പാട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ്. എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരാൻ പോകുന്ന 16-ാം തീയതി, അതായത് ഒക്ടോബർ 16-ാം തീയതി, നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ വാക്ക് വെച്ചിട്ട് പാട്ട് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞൊരു കാര്യം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ക്യൂ ടിക്കറ്റ്സിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതിലൂടെയും നിങ്ങൾക്ക് ടിക്കറ്റ്സ് സ്വന്തമാക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ?
2: ക്യൂ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
1: ആദ്യം പറഞ്ഞ ആ ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഞാൻ ഈവനിങ് ഷോ എത്തിയപ്പോഴേക്കും പറഞ്ഞൊരു ഒരു വാക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്ത് എന്നായിരുന്നു. അപ്പം ഈ രണ്ട് വാക്കും വെച്ചിട്ടാണ് ഈ ഒരു പാട്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സൂര്യൻ, മാനത്ത്, ഷഹബാസ് അവൻ്റെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ മാനത്ത് എന്ന് വരുന്ന ആ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു.

മനസ്സിലായല്ലോ ഏതാണ് പാട്ടെന്ന്. ചാന്ത് പൊട്ടിലെ ആ ഒരു സോങ് തന്നെയായിരുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും രാവിലെ ഒരു വാക്ക്, അത് കഴിഞ്ഞിട്ടൊരു വാക്ക്, ഉച്ചയ്ക്കൊരു വാക്ക്, വൈകുന്നേരം ഒരു വാക്ക് എന്നുള്ള രീതിയിൽ പല പല വാക്കുകൾ, ഒരു പാട്ടിന്റെ പല ഭാഗത്ത് നിന്നുള്ള വാക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ പാട്ട് കണ്ടുപിടിക്കേണ്ടത്. ഫൈനലി ഐ വിൽ ബി ടെല്ലിംഗ് വിച്ച് സോങ് ഇറ്റ് ഇസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിലും. അതിനോടൊപ്പം തന്നെ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. ക്യു എൻ സി സിയിൽ നടക്കുന്ന പാട്ട് അതിഗംഭീരമായിട്ട് നമുക്ക് നമ്മുടെ ഷഹബാസ് അമ്മന്റെ പാട്ടുകൾ നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ പാടുന്നതും പറയുന്നതും കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ക്യൂ ടിക്കറ്റ്സിലേക്ക് വേഗം ചെന്നോളൂ, ടിക്കറ്റുകൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. ക്യൂൻ ഇവൻസ് ആണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്, ഷഹബാസ് അമ്മനെ ഖത്തറിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴും നല്ല ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള രീതിയിൽ പ്രോഗ്രാം നമ്മളുടെ അരികിലേക്ക് എത്തിക്കുന്ന ഒരു ടീം തന്നെയാണ് ക്യൂൻ ഇവൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമും സൂപ്പർ ആയിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ ഈ ഒരു പാട്ടിലേക്ക് തന്നെ പോകുന്നു. ചാന്ത് പൊട്ടിലെ ആ ഒരു സോങ് കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with
1: third party insurance, ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട്

ഖത്തറിലെ അപ്ഡേറ്റുകൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ ഒക്ടോബർ 12th, which is today morning, തന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. ഗ്യാസ്ട്രോ സീറോ പോലെയുള്ള ഈ ഫൈറ്റോ ഫൈബർ ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ഒരു ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിക്ക് അങ്ങനത്തെ ഉള്ള, അതായത് ഈ സംഭവമൊക്കെ ഒരു സ്ലിമ്മിങ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു രീതിയിലും യൂസ് ചെയ്യരുത്. അതൊരു വാർണിംഗ് സൈൻ പോലെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത്, ലബോറട്ടറീസിലൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇതേപോലെയുള്ള സ്ലിമ്മിങ് പ്രൊഡക്ട്സിലൊക്കെ തന്നെ ഒരുപാട് അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതൊന്നും തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പബ്ലിക് ഹെൽത്തിന് ഒരു അവയർനെസ് കൊടുക്കാനായിട്ടാണ് ഒരു മിനിസ്ട്രിയുടെ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. വിച്ച് ഇസ് ലൈക്ക് യുനോ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം. മാത്രമല്ല ഖത്തറിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നും, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ടേ. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം നമുക്ക് നമ്മളുടെ പബ്ലിക്കിൻ്റെ ഹെൽത്ത്, വിച്ച് ഇസ് ലൈക്ക് യുവർ ഹെൽത്ത്, ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ 1600 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ GHCC@MOPH.gov.qa എന്ന് പറയുന്ന ഇതിലേക്കോ നിങ്ങൾക്ക് അത് പറയാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് തൽക്കാലം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഷോ, സമയം പോയത് അറിഞ്ഞില്ലെന്നേ. ഉച്ചയ്ക്ക് 2 തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയ്ക്ക് 2 വീണ്ടും നിങ്ങളുടെ കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാനായിട്ട് എത്തുന്നതായിരിക്കും. 2 PM till 9:00 നിങ്ങളുടെ കൂടെ അഷ്ടമി ഉണ്ടാവുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഇത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സ്നോ 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
6: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
5: അപ്പൊ കാർ,
6: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
3: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് ജി എസ് സി ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
0: 917 evenings.

0: सुनो 91.7 FM Qatar's favorite radio station.
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa.
2: Hi, this is Navya Nair.
3: You're listening to
2: Radio Suno. Radio Suno, Kate.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.

കളകളമിളക് മുതിരവിയിൽ അലകളിൽ ഒരു കുളിരൊരു കുളകം കരളിലും അലരി തെളുതിരും ഒരാളുകളമിളകിയ ചുരുളകം ആഹാ കളകളമിളക് മുതിരവിയിൽ അലകളിൽ ഒരു കുളിരൊരു കുളകം കരളിലും അലരി തെളുതിരും ഒരാളുകളമിളകിയ

91.7 FM. Qatar's favorite radio station.